ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:20. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28, കൊല്ലവർഷം 1201, മിഥുനമാസം 4, 2026 ജൂൺ 18 വ്യാഴാഴ്ച.

0: റിയൽ എഫമിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് ശ്രോതാക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ, മണ്ണഴി.
2: കുട്ടിക്കാലത്ത് ഉറുമ്പുകൾ വരിവരിയായി പോകുന്ന കാഴ്ച കണ്ടിരിക്കാൻ എനിക്കേറെ ഇഷ്ടമായിരുന്നു. വെറുതെ ഒരു നേരം പോക്കിന് ഒരു കഷ്ണം കടലാസോ ഈർക്കിലോ അതിനിടയിൽ ഞാൻ കൊണ്ടുവയ്ക്കും, ഉറുമ്പുകൾ ചിതറി ഓടുന്നത് കാണാൻ. ഒരിക്കൽ അമ്മമ്മ ഇത് കണ്ടോണ്ട് വന്നു. അമ്മു, നീ എന്തിനുള്ള ബാവാ? അരുത് കുട്ടിയെ, അവർ പരിഭ്രാന്തരായി പോവില്ലേ? കൂട്ടം തെറ്റിയാൽ എത്ര സങ്കടവും അറിയോ? എന്നും പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ജീവിയെയും അറിഞ്ഞോണ്ട് വേദനിപ്പിക്കാറുമില്ല. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൾ ലീല അമ്മാളും കൊച്ചുമകൾ ജയശ്രീ വടയക്കളവും ചേർന്നെഴുതിയ ഓർമ്മകളിലെ കവിയച്ഛൻ എന്ന പുസ്തകത്തിലാണ് കുട്ടിക്കാലത്തെ സ്മരണകളുടെ ഈ ചിത്രപടം നീർക്കുന്നത്. കൂട്ടം തെറ്റിയാലുള്ള സങ്കടവും ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല എന്ന സന്ദേശവും ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കെത്തുന്നു. ഒറ്റയ്ക്കാവുമ്പോഴുള്ള വിഹുലതകളെക്കുറിച്ചും ആത്മസംഘർഷങ്ങളെക്കുറിച്ചും കൂട്ടായ്മകളുടെ മധുരവും സ്നേഹവും സന്തോഷവും അനുഭവിച്ചറിയേണ്ടതാണെന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് സാന്ത്വനോക്തികളിലൂടെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നും ഒക്കെ നമ്മളെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. മറിച്ച് അത് നമ്മുടെ ഈ ജീവിതം നമുക്ക് നൽകുന്നു.

0: നൽകുന്ന നന്മയുടെ നല്ല പാഠങ്ങളാണ്. കൂട്ടായ്മ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ്. അത് നമുക്ക് ഐക്യത്തിലും പ്രോത്സാഹനത്തിലും പൊതുവായ ലക്ഷ്യത്തിലും ഒരുമിച്ച് വളരാനുള്ള അവസരം നൽകുന്നു. കൂട്ടായ്മകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ലോകത്തോട് നമുക്കുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലുള്ള സർവ്വജീവജാലങ്ങളും കൂട്ടായ്മകളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രദ്ധ നാം കാണിക്കാറില്ലെന്ന് മാത്രം. സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ കൂട്ടായ്മ ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ അത് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ആഘോഷങ്ങളും ദുഃഖങ്ങളും കൂട്ടായ്മയിൽ പങ്കിടുന്നത് നമ്മുടെ അനുകമ്പയെ ആഴത്തിലാക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂട്ടായ്മകൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു. ഇത് സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങും തണലുമാകാൻ സഹായിക്കുന്നു. ഇത് കുടുംബത്തിലെ ഓരോ അംഗത്തിനും മാനസിക സുരക്ഷ നൽകുകയും മറ്റു കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. കുടുംബത്തിൻ്റെ പിന്തുണയും സ്നേഹവും ഓരോ വ്യക്തിയുടെയും മാനസികവും സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കുടുംബ കൂട്ടായ്മകൾ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സഹായിക്കുന്നു. ഒരു കുടുംബം ഒരു ടീമായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ അവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പും വ്യക്തികൾ തമ്മിലുള്ള സഹകരണവും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. സ്നേഹം, കരുണ, പരസ്പര സഹായമനസ്കത തുടങ്ങിയവയെല്ലാം മനുഷ്യന് ഈ ഭൂമിയിൽ അതിജീവനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന സ്വഭാവവിശേഷ ഗുണങ്ങളാണ്. നമ്മുടെ പൂർവ്വ പിതാമഹന്മാരിൽ നിന്നും DNA ജനിതകത്തിലൂടെ അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഭാവി തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അതിജീവിക്കാനും ഇതുപോലുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PV മോഹനൻ, മണ്ണഴി. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, സഹകരണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രദേശവാസികളുടെ സഹകരണത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ സുഗതകുമാരിയുടെ കവിത കുറുഞ്ഞിപ്പൂക്കൾ, ആലാപനം അജിത സുരേഷ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡ്ഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സഹപ്രയോജ

ജഗർ, ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7-5 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. 7-15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ. 7-20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7-25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ഏഴ് 30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി, പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7-35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7-45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7-85 HNK യൂറോളജി സെന്റർ, നോവൽ ടൈം അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 8-2 ശോഭിക വെഡ്ഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8-30 ആർട്ട് കഫേ. 8-45 9-45 10-2 10-25 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9-2 ഗാനോപഹാരം. 9-15 BMH ആരോഗ്യജാലകം സ്പോൺസർ പരിപാടി. 9-30 വാർത്താ തരംഗിണി. 10-15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10-30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11-2 യുവർ ചോയ്സ്. 12-2 എവർഗ്രീൻ ഡ്യൂയറ്റ്സ്. ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവം. 2-15 തുടർനാടകം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: സുഗതകുമാരി എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിത. ആലാപനം അജിത സുരേഷ്.

പതുക്കെ വാർദ്ധക്യം പടിവാതിൽക്കൽ വന്നിരിക്കുന്നു മോഹം മതി.

പുലമ്പി ഉന്മത്തം കിളി പറക്കും പോൽ മനസ്സു പാഞ്ഞങ്ങോട്ടണയുന്നു. പതഞ്ഞിളകും പൂങ്കടൽ തിരകളിൽ ചെന്നു പതിക്കുന്നു. നറും നിലാവിലെന്ന പോലതിൽ കുളിക്കുന്നു. ചിറകിളക്കുന്നു പറഞ്ഞയക്കുന്നു കഥനവും ചൂടും.

0: മധുരകൂജനം അപൂർവമാമൊരു സുനീല ചൈതന്യം.
1: സുഗതകുമാരി എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് അജിത സുരേഷ്.
2: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ഇനി അമ്പിളി പാടിയ ഗാനം.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കോട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യഗാനം പാടിയത് പി ജയചന്ദ്രൻ, ചിത്രം കലോപാസന. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ രചന, കെ രാഘവന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പാടിയ ദേശുദാസ്, ചിത്രം ആഗമനം, ഒ എൻ വി കുറുപ്പിന്റെ രചന വിദ്യാധരന്റെ.

നിന്നെ അലങ്കരിക്കാൻ, അരികിൽ ഞാൻ വന്നു നിന്നു എന്നാൽ.

0: എന്നാൽ ഒരു മാത്ര
1: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി എസ് ജാനകി നയിക്കുന്ന സംഘഗാനം കേൾക്കാം. ചിത്രം അശ്വരഥം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഭാവന, ശ്യാമിന്റെ സംഗീതം.

ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മന്ദിരത്തിൽ ഇനി മാധുരി പാടിയ ഗാനം ചിത്രം നാലുമണിപ്പൂക്കൾ. ബിച്ചു തിരുമലയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
3: കണ്ണങ്കണ്ടി മഴക്കാലമേള
4: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി.

0: പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് നോക്കാം. തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത ക്ലാസ് രാവിലെ 9:15 മുതൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നവഭാരത സദസ്സ് തളി മാരാർജി ഭവനിൽ സി സദാനന്ദൻ MP ഉദ്ഘാടനം ചെയ്യുന്നു വൈകിട്ട് 5 മണിക്ക്.

0: മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ മിഷൻ പ്രാർത്ഥനാ ഹാളിൽ വൈകിട്ട് 5 മണി മുതൽ സ്വാധ്യായ സത്സംഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം ക്ലാസ്. തളി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം 6 മണിക്ക്, 7 മണിക്ക് ഭജന, 8 മണിക്ക് നൃത്തനൃത്യങ്ങൾ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
5: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ

0: പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിൻ്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല ഡി ജെ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെൻറ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും 1 ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഗോളിന് ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി

0: സുരേഷ് എടപ്പാൾ.
1: അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നിനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ ജോവാനോവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച പ്രേക്ഷക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ഗ്രൂപ്പുകളിലെയും ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടെ

സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ്സ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. PM-ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMR-ൽ എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veena-യെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-ഓടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോങ്കോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. എല്ലാ യാത്രക്കാർക്കും റിയൽ എഫ്എമ്മിന്റെ ശുഭയാത്ര.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
10: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
11: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സ് 347 പോയിന്റ് വർദ്ധിച്ച് 77,155, നിഫ്റ്റി 96 പോയിന്റ് വർദ്ധിച്ച് 24,085 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 200 രൂപ കുറഞ്ഞ് 110,800 രൂപയായി. വെള്ളി കിലോയ്ക്ക് 255,900 രൂപ. തങ്കം 10 ഗ്രാമിന് 148,100 രൂപ.
11: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
12: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
13: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
12: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
13: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം.

0: കോഴിക്കോട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

ജൂൺ 18 കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ ചരമദിനം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രണയവും ഭക്തിയും വിരഹവുമെല്ലാം അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ മനോഹരമായ ഗാനങ്ങളായി മാറി. 1985 പുറത്തിറങ്ങിയ 10 ആം ഉദയം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ഗാനരംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിൽ നിന്നൊരു ഗാനം. സംഗീതം ദർശൻ രാമൻ, പാടിയത് യേശുദാസ്, ചിത്ര

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
5: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
6: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
5: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
6: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
5: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
7: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
8: വാറന്റോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അറസ്റ്റ് എന്ന വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. തടയുക എന്നാണ് ഇതിനർത്ഥം. ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടാനുസരണം ചലിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് അറസ്റ്റ് എന്ന പ്രവൃത്തിയിലൂടെ ചെയ്യപ്പെടുന്നത്. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ ഒരു സ്വകാര്യ വ്യക്തിക്കോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. വാറന്റോടുകൂടെയും വാറന്റ് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാക്കാലോ പ്രവൃത്തിയാലോ അറസ്റ്റ് നടത്താവുന്നതാണ് എന്നാണ് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അറസ്റ്റിന് വിധേയരാകുന്ന വ്യക്തിയോ വ്യക്തികളോ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വഴങ്ങുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ വ്യക്തി ബലം പ്രയോഗിച്ച് എതിർക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമായ ബലപ്രയോഗവും നടത്താവുന്നതാണ്. എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലാതെ മറ്റാർക്കെതിരെയും ബലപ്രയോഗം നടത്തുമ്പോൾ ആ പ്രവർത്തനം ആ വ്യക്തിയുടെ മരണത്തിനിടയാകാൻ പാടില്ല എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ബലപ്രയോഗം മാത്രമേ നടത്താൻ പാടുള്ളൂ. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പിന്തുടർന്ന് പോകാവുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായമായി സംശയിക്കുന്നുവെന്നിരിക്കട്ടെ. അങ്ങനെ സംശയിക്കുന്നുവെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് കടന്നു ചെല്ലാനുള്ള സൗകര്യം ആ വ്യക്തി ചെയ്തു കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ന്യായമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ താമസക്കാരൻ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ പോലീസ് ഓഫീസർക്ക് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബലമായി ആ വീട്ടിൽ പ്രവേശിക്കാവുന്നതും അതിനായി വാതിലോ ജനലോ ഒക്കെ പൊളിക്കാവുന്നതുമാണ്. പക്ഷേ സ്ത്രീകൾ മാത്രമുള്ളിടത്ത് പ്രവേശിക്കുമ്പോൾ അതിനു മുൻപായി സ്ത്രീകൾക്ക് പുറത്തു പോകാനുള്ള അനുവാദം നൽകേണ്ടതാണ് എന്നും ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കൈവശത്തിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് ആ വ്യക്തിക്ക് നൽകേണ്ടതാണ്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തുന്നതിന് എടുത്തിട്ടുള്ള യഥാർത്ഥ സമയം ഇതിൽ നിന്നും കുറവ് ചെയ്യുന്നതുമാണ്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തിയെ അറിയിച്ചിരിക്കേണ്ടതാണ് എന്ന് കർശനമായി തന്നെ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നതിനാലാണ് വാറന്റോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി കൃത്യമായി പ്രതിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ സ്ഥലത്തെ സെഷൻസ് ജഡ്ജിയുടെ മുൻകൂർ അനുവാദമില്ലാതെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ

പാടില്ല. പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ നടപടി നിയമത്തിലെ വകുപ്പുകൾക്ക് വിധേയമായി ചില സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസേഴ്സിന് മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്ന്, ഒരാൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ന്യായമായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. ഇപ്പൊ എന്താണ് ഈ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്നുള്ളത് നോക്കുമ്പോൾ, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റ് നിയമങ്ങളിലോ പരാമർശിച്ചിട്ടുള്ളതും പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെയാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് എപ്രകാരമാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്ത ആളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒരു അക്രമ സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ, അതുണ്ടായാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അക്രമ സംഭവത്തെക്കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നതോടുകൂടി ക്രിമിനൽ നിയമ നടപടി ആരംഭിക്കുകയാണ്. സാധാരണയായി അക്രമ സംഭവം നടന്നാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ ആയിരിക്കാം പോലീസിൽ പരാതിപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ലഭിച്ചയാളോ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നു. കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ ആകാം കേസ്. കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിനെ അറിയിക്കാവുന്നതാണ്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIR അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്ത ആൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്. വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലീസ് വിസമ്മതിക്കുന്ന പക്ഷം അത് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം രജിസ്റ്റേർഡായി ലഭിച്ച റിപ്പോർട്ടിൽ വാസ്തവമുണ്ടെന്ന് തോന്നുന്ന പക്ഷം സൂപ്രണ്ടിന് സ്വയമോ അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള പോലീസ് ഓഫീസറോടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാവുന്നതുമാണ്. അപ്പൊ ഇതാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യവും നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വകുപ്പുകൾ. പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തെ പറ്റി പരാമർശിച്ചത്. ഒരാൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ന്യായമായി സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലോ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ വകുപ്പുകൾക്ക് വിധേയമായി പോലീസ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ വ്യക്തിയെയോ വ്യക്തികളെയോ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി രണ്ട്, കുറ്റാരോപിതരുടെ കൈവശം ഭവന ഭേദനത്തിനുള്ള ആയുധങ്ങൾ കാണപ്പെടുകയും അത് ഭവന ഭേദനത്തിനുള്ളതല്ല എന്ന് നിയമപരമായി അവർക്ക് തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിലും മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ പോലീസ് ഓഫീസർക്ക് വ്യക്തിയെയോ വ്യക്തികളെയോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കേസ്, അയാൾ പ്രഖ്യാപിത കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ. നാല്, കളവു മുതൽ കൈവശം വച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ. അഞ്ച്, ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുകയോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കര, വായു, നാവിക സേനകളിൽ ജോലിയുള്ളവർ ജോലിയിൽ നിന്ന് ഒളിച്ചോടുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ ഒരാൾ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് കുറ്റം ചെയ്തതായി സംശയിക്കപ്പെടുകയും കുറ്റവാളിയെ കൈമാറുന്നതിനുള്ള നിയമം എക്സ്ട്രഡീഷൻ ലോ എന്ന് പറയും. ആ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നതുമായ സന്ദർഭങ്ങളിൽ. പിന്നെ മോചിപ്പിക്കപ്പെട്ട തടവുകാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുവാനുള്ള അഭ്യർത്ഥന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ. അതുപോലെ പോലീസുകാർക്ക് നേരിട്ടിടപെടാവുന്ന കുറ്റകരമായ പ്രവൃത്തികൾ നടത്തുന്നതിന് തന്റെ സാന്നിധ്യം മറച്ചുവെക്കുവാൻ ആരെങ്കിലും മുൻകരുതലുകൾ നടത്തുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കവർച്ച, മോഷണം മുതലായവ സ്ഥിരം തൊഴിലാക്കിയിട്ടുള്ളവരെ. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതോ നടത്തിയതായി ആരോപണ വിധേയനാവുകയോ ചെയ്യുന്ന ആളോട് പോലീസ് ഉദ്യോഗസ്ഥൻ പേരും വീട്ടുപേരും ഒക്കെ ചോദിക്കും.

0: ക്കുമ്പോൾ അത് പറയാൻ വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലാണ് പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: First step, doors and windows. Open forum.
3: തുറസിന്റെ തുറമുഖങ്ങൾ.
2: സമർപ്പിച്ചത്
4: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഇപ്പോ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

ഇന്ന് ജൂൺ 18 കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ ചരമദിനം. ഹംഗറിയിലെ പ്രശസ്തമായ ബുഡാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്ര ഗുരു എന്ന സിനിമയിലെ ദേവസംഗീതം നീയല്ലേ എന്ന ഗാനത്തിന്റെ ഓർക്കസ്ട്ര ട്രാക്കുകൾക്കായി സംഗീതം നൽകി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ഓർക്കസ്ട്ര ട്രാക്കുകളും പൂർണ്ണമായും വിദേശത്ത് റെക്കോർഡ് ചെയ്യുന്നത് എന്ന അപൂർവത ഗുരു എന്ന ചിത്രത്തിനുണ്ട്. പാടിയത് യേശുദാസ്, രാധിക തിലക്. സംഗീതം ഇളയരാജ. ചിത്രത്തിൽ നിന്ന് എസ് രമേശൻ നായർ വരികൾ എഴുതിയ

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
2: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയർ ആകും.
3: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: ഹൈ ഓൾ, ഹോപ്പ് യു ആർ ഓൾ ഇയേഴ്സ് ഫോർ ആ പ്രോഗ്രാം ഗുഡ് ഇംഗ്ലീഷ്. ഓൾ ഇയേഴ്സ്, ഒരു സംശയം തോന്നിയില്ലേ? എന്താണ് ഈ ഓൾ ഇയേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്? മുഴുവൻ ചെവികളാവുന്നത് എങ്ങനെയാണ്? പറയാം. ഇന്ന് ഇയേഴ്സ് ഉൾപ്പെട്ട ചില ഇഡിയംസ് അഥവാ ഭാഷാശൈലികൾ പരിചയപ്പെട്ടാലോ? ഓൾ ഇയേഴ്സ് തന്നെ ആവട്ടെ ആദ്യം. ഓൾ ഇയേഴ്സ്, ALL, ഓൾ അഥവാ മുഴുവൻ, ERS, ഇയേഴ്സ് എന്നാൽ ചെവികൾ. പദാനുപദ തർജ്ജമ പറഞ്ഞാൽ മുഴുവനായും ചെവികൾ. അർത്ഥം ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക, ആകാംക്ഷയോടെ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. ഓൾ ഇയേഴ്സ് മീൻസ് ലിസൺ അറ്റന്റീവ്ലി, ഈഗർ ടു ഹിയർ സംതിങ്. ഹിയർ ദ സെന്റൻസ്: പ്ലീസ് ടെൽ മീ, ഐ എം ഓൾ ഇയേഴ്സ്. ദയവായി പറയൂ, ഞാൻ കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നോട് പറയൂ, ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഹോപ്പ് യു ആർ ഓൾ ഇയേഴ്സ് എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു എന്ന് കരുതുന്നു എന്നർത്ഥം. ടേൺ എ ഡെഫ് ഇയർ, ടി യു ആർ എൻ, ടേൺ എ ഡി എ എഫ്, ഡെഫ് ഇ എ ആർ, ഇയർ. ടേൺ എ ഡെഫ് ഇയർ മീൻസ് refuse to listen, to ignore. കേൾക്കാത്തതുപോലെ നടിക്കുക, കേൾക്കാൻ തീർത്തും വിസമ്മതിക്കുക, ചെവി കൊള്ളാതിരിക്കുക എന്നൊക്കെ അർത്ഥങ്ങളാണ്. ദി അതോറിറ്റീസ് ടേൺഡ് എ ഡെഫ് ഇയർ ടു ദെയർ റിക്വസ്റ്റ്. അവരുടെ അഭ്യർത്ഥനകൾ അധികാരികൾ ചെവിക്കൊണ്ടില്ല. ദി അതോറിറ്റീസ് ടേൺഡ് എ ഡെഫ് ഇയർ ടു ദെയർ റിക്വസ്റ്റ്. വെറ്റ് ബിഹൈൻഡ് ദി ഇയർ, WET, wet എന്നാൽ നനഞ്ഞ, BEHIND, behind എന്നാൽ പിന്നിൽ, the ear. Wet behind the ear എന്നാൽ lacking experience, immature, പക്വതയില്ലാത്ത, പരിചയ സമ്പത്തില്ലാത്ത, അനുഭവം അഥവാ എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നർത്ഥം. ഇത് ചിലപ്പോൾ നമ്മുടെ പ്രായവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. Young and immature, ചെറുപ്പവും അപക്വവുമായ ഒരവസ്ഥയ്ക്കാണ് വെറ്റ് ബിഹൈൻഡ് ദി ഇയർ എന്ന് പറയാറ്.

0: For example, he is still wet behind the ears. He cannot take up such an important responsibility. അവന് ഇപ്പോഴും പക്വത എത്തിയിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവന് കഴിയില്ല. Lend an ear. L-E-N-D, lend. A-N-A-N, E-A-R, ear. Lend an ear. Lend എന്നാൽ കടം തരിക, കടം കൊടുക്കുക. ചെവി കടം തരൂ എന്നാണ് lend an ear എന്ന ഫ്രേസിന്റെ തർജ്ജമ. അനുഭാവപൂർവം ശ്രദ്ധിക്കുക എന്നർത്ഥം. Listen sympathetically and attentively. Example, lend me your ears for a few minutes. I have something important to say. അല്പനേരം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എനിക്ക് ചില സുപ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. Lend me your ears for a few minutes. I have something important to say. വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റണി തന്റെ വിഖ്യാതമായ പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെ. ഇൻ ദ ഷേക്സ്പിയറിൻ ഡ്രാമ ജൂലിയസ് സീസർ, ദിസ് ഇസ് ഹൗ മാർക്ക് ആന്റണി ബിഗിൻസ് ഹിസ് ഫേമസ് സ്പീച്ച്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോത്ത്.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: 55 ഇഞ്ച് വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഇന്ന് ഓട്ടിസം പ്രൈഡ് ഡേ. ഓട്ടിസം ബാധിച്ചവർക്ക് സ്വാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് റസീന വി, പൂക്കോട്ടൂരിലെ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ.
7: നമസ്കാരം. ഇന്ന് June 18 ലോകമെമ്പാടും ഓട്ടിസ്റ്റിക് പ്രൈഡേ ആയി ആചരിക്കപ്പെടുന്നു. ഓട്ടിസമുള്ള വ്യക്തികളുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും ഓട്ടിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെല്ലുവിളികളെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഓട്ടിസ്റ്റിക് പ്രൈഡേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓട്ടിസം ഒരു രോഗമല്ലെന്നും അതൊരു മനുഷ്യവൈവിധ്യത്തിന്റെ സ്വാഭാവികമായൊരു ഭാഗമാണെന്നാണ്. ഓരോ വ്യക്തിക്കും ലോകത്തെ കാണാനും മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അവരുടേതായ രീതികളുണ്ടല്ലേ. ഓട്ടിസമുള്ളവർക്കും അതുപോലെ തന്നെ അവരുടേതായ ചിന്താരീതിയും കഴിവുകളും ശക്തികളുമുണ്ട്. ചില കുട്ടികൾക്ക് സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചിലർക്കാണെങ്കിൽ സാമൂഹിക ഇടപെടലുകളിൽ വെല്ലുവിളികൾ നേരിടാം. എന്നാൽ അതേസമയം അതിശയകരമായ ഓർമ്മശക്തി, കലാപരമായ കഴിവുകൾ, സംഗീതം, ഗണിതം, സാങ്കേതികവിദ്യ തുടങ്ങിയ ചില മേഖലകളിൽ അവർ മികവ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഓട്ടിസമുള്ള വ്യക്തികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് മനസ്സിലാക്കലും അംഗീകരിക്കലുമാണ്. അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർക്കും വിദ്യാഭ്യാസത്തിൻ്റെ, തൊഴിലവസരങ്ങളുടെ, സാമൂഹിക പങ്കാളിത്തത്തിൻ്റെ, എല്ലാത്തിൻ്റെയും തുല്യ അവകാശമുണ്ട്. ഒരു കുട്ടി മറ്റുള്ളവരെ പോലെ പെരുമാറുന്നില്ലെങ്കിൽ, സംസാരിക്കുന്നില്ലെങ്കിൽ, കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ അത് അവൻ്റെ കഴിവില്ലായ്മയുടെ ഒരു അടയാളമല്ല, മറിച്ച് അവൻ ലോകത്തെ അനുഭവിക്കുന്ന രീതി വ്യത്യസ്തമാണെന്നതിൻ്റെ സൂചന മാത്രമാണ്. ആ വ്യത്യാസത്തെ ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. ഇവിടെ കുടുംബങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഓട്ടിസമുള്ള ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കളും സഹോദരങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടിയുടെ ശക്തികളെ തിരിച്ചറിയുകയും ചെറിയ നേട്ടങ്ങൾ പോലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ഓരോ കുട്ടിക്കും പഠിക്കാനും വളരാനും കഴിവുണ്ടെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ പിന്തുണ. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻക്ലൂഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസം എന്നത് ഒരു കുട്ടിയെ ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അധ്യാപകരുടെയും സഹപാഠികളുടെയും പിന്തുണ ലഭിക്കുമ്പോൾ

0: ഓട്ടിസമുള്ള കുട്ടികൾ അവരുടെ കഴിവുകൾ കൂടുതൽ ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇന്നത്തെ ലോകത്ത് നിരവധി ഓട്ടിസ്റ്റിക് വിദ്യാർത്ഥികൾ കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാഹിത്യം, കായികം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ പരിമിതികളെക്കാൾ അവരുടെ കഴിവുകളെ കാണേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ്. ശരിയായ പിന്തുണയും അവസരങ്ങളും ലഭിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ കഴിയും. ഓട്ടിസ്റ്റിക് പ്രൈഡേയുടെ മറ്റൊരു പ്രധാന സന്ദേശം സ്വയം സ്വീകാര്യതയാണ്. ഓട്ടിസമുള്ള വ്യക്തികൾക്ക് അവർ ആരാണോ അതിനെ അഭിമാനിക്കാൻ കഴിയണം. സമൂഹത്തിൽ അതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. വ്യത്യസ്തമായൊരു കുറവായി കാണാതെ മനുഷ്യരെ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യമായി കാണാൻ നമുക്ക് സാധിക്കണം. സ്കൂളുകൾ, കുടുംബങ്ങൾ, പൊതുസമൂഹം എന്നിവ ഓട്ടിസമുള്ള വ്യക്തികൾക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായ ഇടമാകണം. അവരുടെ ആശയവിനിമയത്തെ, രീതികളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഓട്ടിസ്റ്റിക് പ്രൈഡേയുടെ സന്ദേശം വളരെ ലളിതമാണ്. ഡിഫറെൻറ്റ് നോട്ട് ലെസ്, അഥവാ വ്യത്യസ്തരാണ് പക്ഷെ കുറവല്ല. ഈ സന്ദേശം നമ്മുടെ സമൂഹത്തിന് വളരെ പ്രസക്തമാണ്. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ആ വ്യത്യാസങ്ങളെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ സമ്പന്നമാക്കും. ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഓട്ടിസമുള്ള വ്യക്തികളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും പിന്തുണക്കാനും നാം ശ്രമിക്കാം. അവരുടെ കഴിവുകളെ തിരിച്ചറിയുകയും അവർക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യാം. വ്യത്യാസങ്ങളെ ആഘോഷിക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
1: ഓട്ടിസം പ്രൈഡ് ഡേ, ഇതേക്കുറിച്ച് സംസാരിച്ചത് റസീന വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
10: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
11: പി വി പ്രേമലത പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.

0: പി വി പ്രേമലത പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ് നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം പണിക്കൂലിയാണേലോ എത്രയോ കുറവ് എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം
3: മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
4: കോഴിക്കോട് അരവിന്ദഘോഷ് റോഡ് ലോറി സ്റ്റാൻഡ് റോഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ നീക്കി സുഗമമായ കാൽനടയാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം. കാൽനടയാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ബുദ്ധിമുട്ടായി. നടപ്പാതകളിലും റോഡരികിലും വെച്ചുള്ള കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട കാഴ്ചയല്ല. അനുമതിയില്ലാതെയാണ് ഇത്തരം കച്ചവടങ്ങളെല്ലാം നടക്കുന്നത്. ഇതിനെതിരെ ഇടയ്ക്കിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിശോധനകളും നടപടികളും ഉണ്ടാകുമെങ്കിലും ഒഴിപ്പിക്കലെന്നത് താൽക്കാലികം മാത്രമായി അവശേഷിക്കുകയാണ്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിത.
5: പാളയംപാടിന്റെ പരിധിയിലാണ് ഈ അരവിന്ദ ഘോഷ് റോഡ് വരുന്നത്. അവിടെ നമുക്കറിയാം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. അവിടെയാണ് നിരത്ത് കയ്യേറിക്കൊണ്ട് ഈ രീതിയിലുള്ള വാഹനം പൊളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പൊളിക്കാനുള്ള വാഹനങ്ങളും വണ്ടി പൊളിച്ചിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ കൂട്ടിയിട്ടത്. ജനങ്ങൾക്ക് നടന്നു പോവാൻ വരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കച്ചവട സ്ഥാപനങ്ങള് റോട്ടിലല്ലെങ്കിലും ഇവരുടെ കച്ചവടത്തിനുള്ള ഈ ഒരു സജ്ജല എക്വിപ്മെന്റ്സും സാധനങ്ങളും കൊണ്ടിട്ട് ഡംപ് ചെയ്തതാണ് റോഡ്. സാധാരണക്കാരന് വഴി ഉപയോഗിക്കാൻ വരെ പ്രയാസമാണ്. ഇപ്പൊ പകൽ സമയങ്ങളിലൊക്കെ നമ്മള് ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളിലും ആയി പോകുന്നവർക്കൊക്കെ വലിയ പ്രയാസം ജനങ്ങൾ ഇതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. പ്രദേശവാസികൾക്കൊക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു തരത്തിലും കച്ചവടം ഇങ്ങനെ നിരത്തിലേക്ക് വെച്ചുകൊണ്ടുള്ള ഈ രീതിയിലുള്ള കച്ചവടങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ജനങ്ങളെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും മോഷ്ടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ പൊളിച്ചു വിൽക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ആ ഏരിയയിലുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് നല്ലൊരു സമയത്ത് നടന്നു പോവാൻ വരെ ഒരു സേഫ് അല്ലാത്ത രീതിയിലാണ് എന്ന് വരെയുള്ള ഒരു സംസാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റ് കച്ചവടങ്ങളെ വരെ അത് ബാധിക്കുന്നുണ്ട്. കാരണം മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസമുണ്ട്. ഇതൊരു ലോബി പോലെ തന്നെ വലിയ രീതിയിൽ ശക്തമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കോർപ്പറേഷൻ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഒരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും ഒക്കെ വലിയ ആശ്വാസമാകും. മറ്റ് കച്ചവടക്കാർക്കും ഒക്കെ സാധാരണക്കാരന് ഉപയോഗിക്കാനുള്ള വഴി ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്യുന്നതാണ്. പിന്നെ നിരത്തിലല്ലോ ശരിക്ക് കച്ചവടം ചെയ്യേണ്ടത്. അത് സ്ഥാപനങ്ങളിൽ ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടെത്തുകയല്ലേ വേണ്ടത്.
4: നടപ്പാതകൾ കീഴടക്കുന്ന വൻകിട കച്ചവടക്കാരോടും തെരുവ് കച്ചവടക്കാർ

0: ോടും അധികൃതരുടെ നിലപാടും നിയമ നടപടികളും ഒരേപോലെ ആവേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ സലീം മടവൂർ.
1: കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ കച്ചവട സാമഗ്രികൾ കടത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് അത് വിൽപ്പന നടത്തുന്നതിന് പകരം ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും വിൽപ്പന നടക്കുന്നത്. ഇത് കാൽനട യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. പലപ്പോഴും പോലീസ് അധികാരികൾ ഇതിനു നേരെ കണ്ണടയ്ക്കാറാണ് പതിവ്. എന്നാൽ പാവപ്പെട്ട വളരെ പാവപ്പെട്ട ആളുകൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും തെരുവ് കച്ചവടം നടത്തുന്നുണ്ട്. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടുപോകാനും അവർക്കെതിരെ നടപടിയെടുക്കാനും പോലീസും സംവിധാനങ്ങളും വളരെ ശുഷ്കാന്തി കാണിക്കുമ്പോൾ വൻകിട കച്ചവടക്കാർ ഇങ്ങനെ റോഡ് കയ്യേറി അതേപോലെ തന്നെ ഫുട്പാത്ത് കയ്യേറി നടത്തുന്ന കച്ചവടത്തെക്കുറിച്ച് അത് കണ്ണടയ്ക്കുകയും ചെയ്യുന്നത് എപ്പോഴും കാണാൻ സാധിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പാവപ്പെട്ടവർക്ക് ഒരു നീതിയും വലിയ ആളുകൾക്ക് മറ്റൊരു നീതിയും എന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്നത്. ഈ യാത്രക്കാർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച് പലപ്പോഴും ആളുകൾ തടഞ്ഞു വീഴുന്നു. പിന്നെ റോഡിലൂടെ നടക്കുന്ന വാഹനങ്ങൾ കുതിച്ചു പായുന്ന ചീറിപ്പായുന്ന റോഡുകളിലൂടെ ഇറങ്ങി നടക്കാൻ നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഫുട്പാത്ത് പൂർണ്ണമായും സ്വതന്ത്രമാവണം. അനധികൃതമായിട്ട് കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ സാധന സാമഗ്രികൾ റോഡുകളിലേക്ക് ഇറക്കി വെക്കുന്നതും അതേപോലെ ഫുട്പാത്തിലേക്ക് ഇറക്കി വെക്കുന്നതും പോലീസ് കർശനമായിട്ട് തടയണം. അവർക്കെതിരെ നടപടി വേണം. ഈ കച്ചവടക്കാരാണ് ഇങ്ങനെ സാധന സാമഗ്രികൾ റോഡുകളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പാവപ്പെട്ട ആളുകൾ കുറച്ച് പഴങ്ങളോ അല്ലെങ്കിൽ മാങ്ങയോ അല്ലെങ്കിൽ പഴമോ എവിടെയെങ്കിലും ഒരു കൊട്ടയിൽ വെച്ച് വിറ്റാൽ അവർക്കെതിരെ പരാതി കൊടുക്കുന്നത് ഇതേ കച്ചവടക്കാരാണ് എന്നുള്ളത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാവരെയും മുഖം നോക്കാതെ നമ്മുടെ ഫുട്പാത്തുകൾ അത് നടക്കാനുള്ളതാണ്. അവിടെയുള്ള കച്ചവടങ്ങൾ മാറ്റിക്കൊണ്ട് ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യമാണ് പോലീസും മറ്റ് അധികാരികളും കോർപ്പറേഷൻ അധികാരികളും ഉറപ്പുവരുത്തേണ്ടത്. സാധാരണക്കാർക്ക് സഞ്ചരിക്കണം, അല്ലാതെ അവർ റോഡിലൂടെ ഇറങ്ങിപ്പോകേണ്ട ഗതികേട് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് മോട്ടോർ ബൈക്കും മറ്റും വാഹന അപകടം ഉണ്ടാവുന്നതും പലപ്പോഴും കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നത്. അതുകൊണ്ട് സുരക്ഷിതമായ സഞ്ചാരമാണ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. അതെല്ലാവർക്കും ഒരേ നീതിയായിരിക്കണം.
0: സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുള്ള ഒരുതരം പ്രവർത്തനവും അംഗീകരിക്കാൻ കഴിയില്ല. കോഴിക്കോട് സൗത്ത് MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു.
2: ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഗ്ലോബൽ കണക്ടിവിറ്റിയുള്ള നഗരമാണ് കോഴിക്കോട്. നമുക്ക് തൊട്ടടുത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ഡൊമസ്റ്റിക് കണക്ഷൻസ് ഉണ്ട്, അപ്പുറത്ത് കണ്ണൂർ എയർപോർട്ട് ഉണ്ട്. പരമ്പരാഗതമായിട്ട് തന്നെ കോഴിക്കോട് വ്യാപാരികളുടെ ഒക്കെ വാണിജ്യത്തിന്റെ ഒക്കെ കേന്ദ്രമാണ്, സ്പൈസസ് ഹബ്ബാണ് കോഴിക്കോട്. കോഴിക്കോട് എന്ന പേരിനു തന്നെ ഒരു വിശ്വാസ്യതയുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം, ആതിഥ്യം എല്ലാം കോഴിക്കോടിനെ വ്യത്യസ്തമാക്കുന്നതാണ്. കച്ചവടം കൊണ്ട് വളരെ ദ്രുതഗതിയിൽ വളരുന്നു. ഈ നഗരത്തെ നമുക്ക് സൗകര്യപ്രദമായി നമുക്ക് ഇനി വികസിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയതായിട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഈ തെരുവിലെ കച്ചവടത്തിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് വായിക്കുമ്പോൾ. അത് നമ്മൾ എന്തു കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഒരു നഗരം വികസിപ്പിക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, എല്ലാവരും നമുക്കൊരു നഗരത്തിന് വേണം. പക്ഷെ എന്തിനാവണം അത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനാണ്, പൊതുജനങ്ങളുടെ സൗകര്യത്തിനാണ്, മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ എളുപ്പമാക്കാനാണ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. എനിക്ക് കൈ വീശാം, പക്ഷെ എന്റെ കൈ വീശുന്ന സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തൊമ്പത്ത് തട്ടിക്കൊണ്ടാവരുത്. ആ സൂക്ഷ്മത എല്ലാവരും പുലർത്തുക. അപ്പൊ പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കാൻ കാര്യം എന്താ? പുകവലി എവിടെ വലിച്ചു കഴിഞ്ഞാലും പാസീവ് സ്മോക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുക വലിക്കുന്നവന്റെ പുക മറ്റൊരാൾ ശ്വസിച്ചാലും ഈ പുക വലിക്കുന്നവന്റെ അതേ ദോഷം അയാൾക്കുണ്ടാവും. തെരുവിൽ തുപ്പരുത്, അങ്ങനെ കുറെ ഒരു പരിഷ്കൃത സമൂഹം പാലിക്കേണ്ടുന്ന മര്യാദകളൊക്കെ സമീപകാലത്ത് വന്നിട്ടുണ്ട്. അതിലൊക്കെയുള്ള കാര്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റവും ക്ഷേമത്തോടെ, സുഖത്തോടെ, സാധാരണ മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ കഴിയണം. ആ അർത്ഥത്തിൽ നമ്മുടെ കച്ചവടക്കാരും, നമ്മുടെ തൊഴിലാളികളും, നമ്മുടെ നഗരവാസികളും എല്ലാവരും ആ അർത്ഥത്തിലേക്ക് ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെയോ പോലീസിന്റെയോ ജാഗ്രതാ സന്ദേശമില്ലാതെ തന്നെ, അവര് ഉണർത്താതെ തന്നെ, അവർ മുന്നറിയിപ്പ് തരാതെ തന്നെ ഈ നഗരത്തിന്റെ ജീവിത സൗകര്യങ്ങളെ ഏറ്റവും സുഖകരമായിട്ട്, നിയമാനുസൃതമായിട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധയും ജാഗ്രതയും എല്ലാവർക്കും ഉണ്ടാവണം. നമുക്കൊന്നിച്ച് ഈ നഗരത്തെ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.
0: റോഡിലെ അനധികൃത കച്ചവടങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി NK ഹരീഷ് ശ്രദ്ധയോട്.
3: കോഴിക്കോട് കോർപ്പറേഷനിലെ അരവിന്ദ് ഘോഷ് റോഡ്, ലോറി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കോഴിക്കോട് കോർപ്പറേഷനോട് നിർദ്ദേശിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ തെരുവ് കയ്യേറിയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതും അതുപോലെ തെരുവ് കയ്യേറിയുള്ള വ്യാപാരങ്ങളും എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ട് കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ച് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ്. അതിന് ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരോടും റവന്യൂ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ അവിടെയുള്ള വ്യാപാരികളോടും

0: അതുപോലെ ഇത്തരം കയ്യേറ്റക്കാരോടും അവരുടെ സാധനങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുക. എന്നിട്ടും അത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എതിരെ അത്തരം സാധനങ്ങൾ കോർപ്പറേഷൻ തന്നെ സ്വന്തം ചെലവിൽ എടുത്ത് മാറ്റി കോർപ്പറേഷന്റെ തനത് ഫണ്ടിലേക്ക് മുതൽ കൂട്ടാനും ഇത്തരം പ്രവർത്തികൾക്കെതിരെ പിഴ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ വസ്തുവകകൾ റോഡിലേക്ക് ഇറക്കി വെക്കുന്നത് മൂലവും അനധികൃതമായിട്ടുള്ള തെരുവ് കച്ചവടം മൂലവും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ കയ്യേറ്റങ്ങൾ ആണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ രീതിയിലായി മാറുകയും ചെയ്യുന്നത്.
1: ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിലും വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നടപ്പാതകളിലെ പാർക്കിംഗ്, പരസ്യബോർഡുകൾ, കച്ചവടം എന്നിവയെല്ലാം കർശനമായും നിയന്ത്രിക്കണമെന്ന ഹൈക്കോടതി വിധികളെ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെടുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടൽ ശ്ലാഘനീയമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
5: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
7: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
8: രണ്ടായിരത്തി 2009 ഏറ്റവും ശ്രദ്ധ നേടിയ ഗാനങ്ങളിലൊരെണ്ണമാണ് പുതിയ മുഖം എന്ന ചിത്രത്തിലെ പിച്ചവെച്ച നാൾ മുതൽക്ക് എന്ന ഗാനം.

ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ്റെ പാശ്ചാത്യ പൗരസ്ത്യ സംഗീതങ്ങളിലെ പ്രാവീണ്യവും താല്പര്യവും അത് തമ്മിലുള്ള വളരെ ബുദ്ധിപരമായ ഒരു ഫ്യൂഷനും നമുക്കിതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പാശ്ചാത്യ സംഗീതത്തിലെ R&B റിതം ആൻഡ് ബ്ലൂസ് എന്ന ശൈലിയും കർണാടക സംഗീതത്തിലെ ഖരഖരപ്രിയരാഗവും ഒന്നിച്ചു ചേർത്ത് കേൾക്കാൻ വളരെ ഇമ്പമുള്ള, വളരെ പക്വതയുള്ള ഒരു ഫ്യൂഷൻ മ്യൂസിക്കാണ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്.

0: ഷഡ്ജം, ചതുർശ്രുതിരിഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിലെ സ്വരങ്ങൾ.
1: ഗരി

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: സ്ഥാപിത ശൈലിയിലുള്ള ഈണപ്രകൃതങ്ങളെ തന്റെ നൂതനമായ സംഗീത സങ്കല്പങ്ങളുമായി വിളക്കി ചേർത്ത സൃഷ്ടികളായി മാറി ആ ഗാനങ്ങൾ. ഒരു ചരിത്ര പുരുഷകഥയ്ക്ക് നിയതമായ രീതിയിലുള്ള ഗാനങ്ങളാണ് നമുക്ക് കേട്ടുപരിചയം. അതിൽ നിന്നും തികച്ചും വ്യത്യസ്ത രീതിയിലുള്ള ഈണങ്ങളായിരുന്നു പഴശ്ശിരാജയിലേത്. തുടക്കത്തിലെ സാരംഗിവാദനം പഞ്ചമി തിങ്കളോടെ പല്ലക്കിലേറി വന്ന അനുഭൂതി സമ്മാനിക്കും. ONB യുടെ മാസ്മരിക വരികൾ, അതിലുമേറെ ചിത്രയുടെ തിരുമൊഴിതൻ അമൃത് തേടുമരിയ മധുര നിമിഷം. ചിത്രം പഴശ്ശിരാജ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
5: വാപ്പയുടെ സൈക്കിളുമായി എറണാകുളം മേനകയിൽ ഭാർഗവീ നിലയം സെക്കൻഡ് ഷോ കണ്ട് പാതിരേക്ക് മടങ്ങുകയാണ്. ദൂരെ നിന്ന് തന്നെ നല്ല ഉയരമുള്ള കറുത്തതടിച്ചൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. അടുത്തെത്തിയപ്പോൾ അയാൾ വലിയൊരു ചുരുട്ട് വലിച്ചിരുന്നുവെന്നും പിടികിട്ടി. ആ ചുരുട്ടിൽ നിന്നുയരുന്ന പുക ആ പരിസരത്തെ ആകെ പുകയിൽ മൂടുന്നത് പോലെ തോന്നി. എല്ലാ ശേഷിയും എടുത്ത് സൈക്കിള് ചവിട്ടിയെങ്കിലും അയാളുടെ മുന്നിലെത്തിയപ്പോൾ വണ്ടി നിന്നുപോയി. ചുവന്നു തീക്കനലു പോലെയായ കണ്ണുകൊണ്ട് തലയോടിനോട് പറ്റിയ പിരുവിരിയൻ മുടിയുള്ള കാപ്പിരി നോക്കി, പിന്നെ ചിരിച്ചു. വല്ലാത്തൊരു വെളുപ്പായിരുന്നു അയാളുടെ ചിരിക്ക്. പാലത്തിന്റെ മുകളിലെ അന്തരീക്ഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത രണ്ടു നിര പല്ലുകൾ. കളസത്തിൽ നിന്ന് നനവ് കാൽപാദത്തിലേക്കിറങ്ങി.
6: കറങ്ങി നടക്കാണ്ട് വീട്ടിൽ പോടാ പുള്ളേ, മേലാൽ ഇവിടെ കണ്ടുപോരുത്.
5: ചുരുട്ടു വലിച്ചു പുകക്കുഴലു പോലെ കരിപിടിച്ച തൊണ്ടയിൽ നിന്ന് കേട്ട ആ സ്വരം ഇപ്പോഴും കേൾക്കാം. ഒറ്റക്കൊമ്പന് തീർച്ചയുണ്ട്. തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാപ്പിരി മുത്തപ്പനെ കണ്ടത് ഇവിടെ വച്ച് തന്നെയായിരുന്നു. ബെഞ്ചമിന്റെ കാർ അപകടത്തിൽപ്പെട്ട അതേ സ്ഥലത്ത്. പക്ഷെ അന്ന് മുത്തപ്പൻ പറഞ്ഞ വാക്കുകളെല്ലാം അയാളുടെ മൂത്തുമ്മയുടേതായിരുന്നു. മൂത്തുമ്മ മരിച്ചിട്ട് 14-ാം നാളായിരുന്നു അന്ന്. നമ്മളെ വിട്ടുപിരിയാൻ ഇഷ്ടമില്ലാത്തവർ മരിക്കുമ്പോഴാണ് കാപ്പിരി മുത്തപ്പൻ അവരുടെ സ്നേഹം ഓർമ്മപ്പെടുത്താനായി വരുന്നതെന്ന് അനേകം കാപ്പിരിക്കഥകളിലൊന്നിൽ മൂത്തുമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ വളരെ സൂക്ഷ്മതയോടെ കാറിന്റെയും തകർന്ന കൈവരിയുടെയും ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കി പരിശോധിച്ചു. പിന്നിലൂടെ ആരോ പതുക്കെ നടന്നു പോകുന്ന സ്വരം കേട്ടു. നോക്കിയപ്പോൾ മഞ്ഞിന്റെ മൂടലിലേക്കൊരു

0: കാൽക്കാലി പതുക്കെ പോകുന്നു. വെളുത്ത നിറമുള്ള കാളയാണെന്ന് തോന്നി. പതുക്കെ അത് മഞ്ഞിൽ ലയിച്ചുപോയി. ഒറ്റക്കൊമ്പന്റെ ദേഹമാകെ തണുത്തതുപോലെ പൂത്തു കയറി. ഒപ്പം വിയർക്കുന്നുമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പ്രാതലും കഴിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. ബെഞ്ചമിന് ബോധം തെളിഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല, സംസാരിച്ചും തുടങ്ങിയിരുന്നു. എനിക്ക് അതിശയമാണ്, സാറെങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്? ഒരിഞ്ച് മുമ്പോട്ട് പോയേച്ചെങ്കിൽ വെള്ളത്തിലാണ്, ഒടി പോലും കിട്ടൂലായിരുന്നു. ബെഞ്ചമിൻ ആലോചിക്കുകയായിരുന്നു. വെണ്ടുരുത്തിയിലെ തീവണ്ടിപ്പാളം മുറിച്ചു കടന്നത് ഓർക്കുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് ഇരുട്ടാണ്, ഒന്ന് മയങ്ങിക്കാണണം. പിന്നെ കാറിന് മുന്നിൽ ആകാശം മുട്ടുന്നതുപോലൊരു കറുത്ത രൂപം. അയാളുടെ മുഖം പുകയാൽ മൂടിയിരുന്നു. അപ്പോഴേക്കും വണ്ടി ഇടിച്ചിട്ടുണ്ടാകും. പിന്നെ ഇത്തിരി മുമ്പാണെല്ലാം ഒന്ന് തെളിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സാറിനെ അങ്ങോട്ട് രക്ഷിച്ചതാണ്. ആര്? കാപ്പിരി മുത്തപ്പൻ. കുട്ടിക്കാലത്ത് ഭാർഗവീ നിലയം സിനിമ കണ്ടുവരുമ്പോൾ പാലത്തിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒറ്റക്കൊമ്പൻ പറഞ്ഞു. സാറിന്റെ കാറിടിച്ചു കിടന്ന അതേ സ്ഥലത്ത് വെച്ചാണതുണ്ടായത്. അതാണ് എനിക്കിത്രയും തീർച്ച. ബെഞ്ചമിൻ പരിഹസിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അയാൾ വളരെ ഗൗരവത്തിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ആ നേരത്തു തന്നെ ഒറ്റക്കൊമ്പൻ അറിയാതെ ഉണ്ണിച്ചക്കനെക്കുറിച്ച് ഓർത്തുപോയി. സാറേ, എനിക്കിപ്പോ തോന്നേണ്, നമ്മുടെ ഉണ്ണിച്ചക്കൻ സാറ് മരിച്ചുപോയിട്ടുണ്ടാവുമെന്ന്. ബെഞ്ചമിൻ അയാളെ ആകാംക്ഷയോടെ നോക്കി. ഉണ്ണിച്ചക്കൻ ആത്മാക്കളുടെ ലോകത്തേക്ക് പോയി എന്ന് പറയുന്ന മൂന്നാമത്തെയാൾ. കാപ്പിരി മുത്തപ്പനും അങ്ങോരും തമ്മില് എന്തോ ഒരു ചുറ്റിക്കെട്ടുണ്ട്. സാർ ഓർക്കണില്ലേ, അച്ചമ്പിയുടെ പറമ്പിൽ തെരച്ചിൽ നടത്തി അസ്ഥികൂടെ എടുത്തത്? നമ്മക്ക് പിടിയില്ലാത്ത എന്തോ ഉണ്ട്.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ചു G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയുമാർന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉക്രൈൻ പങ്കാളിത്തം സമീപകാലത്ത് വിപുലമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. ഝാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ വൈദ്യനാഥ റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാദ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇന്ന് അയ്യങ്കാളിയുടെ 85th സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി പുഷ്പാർച്ചന നടത്തും. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കലക്ടർ DR മേഘശ്രീ. മേഖലയിലെ മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാനും ഉത്തരവായി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.
6: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ഷോപ്പിക്ക വെഡിംഗ്.

0: ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

പെണ്ണായാൽ പൊന്നു വേണമെന്ന പോലെ കാവ്യമായാൽ അലങ്കാരങ്ങളും വേണമെന്നാണ് ചൊല്ല്. വരികൾക്ക് ചന്തമേകാനും അർത്ഥത്തെ ഒട്ടൊന്ന് ഒളിപ്പിച്ചു നിർത്താനും കവികൾ അലങ്കാരത്തെ വേണ്ടുവോളം ഉപയോഗിക്കും. അത്തരം വരികളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ തെല്ലൊരു പ്രയാസവുമാണ്. എന്നാൽ ഒറ്റ കേൾവിയിൽ തന്നെ തിരിച്ചറിയപ്പെടുന്ന വാക്കുകളും പ്രയോഗങ്ങളും ആണെങ്കിലോ? അത്തരത്തിലുള്ള രണ്ടു ഗാനങ്ങളാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സിൽ. ഗാനങ്ങൾ രണ്ടും വ്യത്യസ്ത ചിത്രങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും രണ്ടു ചിത്രങ്ങളുടെയും പിറവിക്ക് കാരണക്കാരനായത് ജയരാജ് എന്ന സംവിധായകനാണ്. രണ്ട് ഗാനങ്ങളും ചമയങ്ങളില്ലാത്ത ഭാഷയിൽ രചിച്ചത് കൈതപ്രം. ഗാനങ്ങൾ രണ്ടിനും അദ്ദേഹത്തിന്റെ തന്നെ സംഗീത നിർദ്ദേശം. ആദ്യം കേൾക്കാം കളിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ലോകപ്രശസ്തനായ നാടകകൃത്ത് വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകത്തിന്റെ കഥയെ ആസ്പദമാക്കിയാണ് കളിയാട്ടം എന്ന ചിത്രം ഒരുങ്ങിയത്. ഇതിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് ഭാവന രാധാകൃഷ്ണൻ.

2001 പുറത്തിറങ്ങിയ കണ്ണകി എന്ന ചലച്ചിത്രത്തിൽ നിന്നുമാണ് അടുത്ത ഗാനം. വില്യം ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിന്റെ സ്വതന്ത്ര ചലച്ചിത്ര ആവിഷ്കാരമാണ് കണ്ണകി. ഗാനത്തിൽ ചിത്രയുടെ ശബ്ദം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ശാലിമ അരുൺ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
9: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
8: വാട്സ്ആപ്പ് നമ്പർ 9400224440.
9: 9400224440.
8: കത്തുകൾ അയക്കേണ്ട വിലാസം

0: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0302.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
9: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
10: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നിഷിത് കുമാർ. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi to attend VivaTech summit in Paris with French President Emmanuel Macron. PM Modi to also address members of Indian community in French capital. President Draupadi Murmu to embark on a 5-day visit to Madhya Pradesh and Odisha beginning today. Polling for 2 Rajya Sabha seats from Jharkhand and 1 from Mizoram to take place today. India-UK Comprehensive Economic and Trade Agreement to come into force on the 15th of July this year. US President Donald Trump signs 14-point peace deal with Iran to end West Asia conflict. And in men's cricket, India beat Afghanistan by 170 runs in the second ODI of the 3-match series to take unassailable 2-0 lead. And now the news in detail. Prime Minister Narendra Modi arrived in Paris last night for the final leg of his visit to France. Upon his arrival in the French capital, Mr. Modi received a warm welcome from the members of the Indian community gathered at his hotel.
11: India and France, it goes beyond geopolitics, education, culture, AI, innovation, it is everything.
12: So we are very thankful ki Modi ji aaye humse mile.
10: In Paris, Prime Minister Modi will attend the VivaTech 2026 alongside French President Emmanuel Macron. The VivaTech Summit is Europe's largest technology and startup event, where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. Prime Minister Modi is also scheduled to address members of the Indian community during a special diaspora event. We hear more from our correspondent.
13: Today, the Prime Minister continues packed itinerary designed to supercharge bilateral trade and innovation partnerships. He will lead the charge by covering a specialized roundtable with top French and European business leaders, focusing on driving strategic investments into India's expanding industrial and tech corridors. The centerpiece of the visit takes place later today at VivaTech, Europe's premier technology and startup conference. Prime Minister Modi, alongside French President Emmanuel Macron, will lead a series of high-level engagements at the summit, culminating in a highly anticipated keynote address that highlights India's skyrocketing global digital footprint. The intensive diplomatic trip will wind down with a major community outreach initiative. The Prime Minister is slated to attend a massive diaspora reception featuring vibrant cultural performances that celebrate India's heritage. Mahesh Sopre, Akashwani News, Paris, France.
10: The Paris leg of PM Modi's visit is expected to further strengthen India-France relations, particularly in technology, innovation and people-to-people ties. President Draupadi Murmu will embark on a 5-day visit to Madhya Pradesh and Odisha beginning today. On the first day of her visit, President Murmu will attend a program on the empowerment of tribal society through spiritual awakening at Betul in Madhya Pradesh. We have more from our correspondent.
14: President will arrive in Indore and then travel to Betul, where she is scheduled to attend a program organized by Brahma Kumaris. Later, she will visit the Omkareshwar temple.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.
4: സാഹിത്യകൃതികളെ അവലംബിച്ച് സിനിമകൾ നിർമ്മിക്കപ്പെട്ട സമ്പന്ന ഭൂതകാലം ഇപ്പോൾ ഗൃഹാതുരമായൊരു ഓർമ്മ മാത്രം. സിനിമയും സാഹിത്യവും എഴുത്തുകാരനായ ഡോക്ടർ ജോർജ് ഔണക്കൂറുമായി ഒരു അഭിമുഖം.
5: എഴുത്തിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ മാത്രം എത്തിപ്പിടിക്കാവുന്ന ചില അനുഭവ തലങ്ങൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള അനുഭൂതി മേഖലകൾ അതേ സാഹിത്യകൃതിയുടെ സിനിമാ ആവിഷ്കാരങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ? സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ഒന്ന് വിശദീകരിക്കാമോ?
6: എൻ്റെ 3 നോവലുകൾ സിനിമയായിട്ടുണ്ട്. ഒന്ന് അകലെ ആകാശം, അത് എൻ്റെ നീരാകാശം എന്ന പേരിൽ തോപ്പിൽ ഫാസി സിനിമയാക്കി. ഉൾക്കടൽ, അതേ പേരിൽ തന്നെ കെ ജി ജോർജ് സിനിമയാക്കി. 3 കാമന എന്നുള്ള നോവൽ യമനം എന്ന പേരിൽ ഭരത് ഗോപി ചലച്ചിത്രമാക്കി. പിന്നൊന്ന് ഇല്ലം ദൂരദർശൻ പിന്നെ പരമ്പരയായി അവതരിപ്പിച്ചു അതേ പേരിൽ തന്നെ. അപ്പോൾ ഇതാണ് ദൃശ്യാവിഷ്കാരം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ഈ 4 നോവലുകൾക്കാണ്. ഇതിലിപ്പോൾ അകലെ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു എൻ്റെ നീലാകാശം എനിക്കൊത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു അത് ഞാൻ പറയാം. പക്ഷെ എന്നാലും പ്രധാനമായും തോപ്പിൽ ഫാസിയായിരുന്നല്ലോ സംവിധായകൻ. പക്ഷെ അതിൻ്റെ ഗാനങ്ങൾ ONV അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം കെ രാഘവനാണ്. അതിൻ്റെ ഗാന ആ ഒരു വശത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അഭിനയം ശോഭയെപ്പോലുള്ള നടി അവളുടെ എല്ലാ കഴിവുകളും അവതരിപ്പിച്ചൊരു ചലച്ചിത്രം സംസ്ഥാന അവാർഡ് കിട്ടി, സന്തോഷം. ഫാസിയുടെ ഒത്തിരി അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ട് അതിനകത്ത്. പക്ഷെ അദ്ദേഹം ബേസിക്കലി ഒരു

നാടകകൃത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ചലനാത്മകത, സിനിമയുടെ ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടേക്കും ഓടിപ്പോകുന്ന ഒന്നാണത്, നമ്മുടെ കൈവിട്ട് പോലും പോകുന്നതാണ്. അങ്ങനെ ഒരു യാത്രയുടെ ഒരു സുഖം ആ ചിത്രത്തിന് കിട്ടിയോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. മറിച്ച് അതൊരു വേദിയുടെ പരിമിതിക്കുള്ളിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന അമിതമായ നാടകവൽക്കരണത്തിൻ്റെ ഒരു അംശം കയറി വന്നിട്ട് ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ദൃശ്യ ആവിഷ്കാരത്തിൻ്റെ ഒരു ചലനാത്മകത ആ ചിത്രം വേണ്ടത്ര പുലർത്തിയോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ട്.

0: കപിൽ ബാസ് ആത്യന്തികമായിട്ട് ഒരു നാടക പ്രവർത്തകനാണ്. അപ്പോൾ ഈ കെ ജി ജോർജിനെ പോലെ സിനിമയെ സ്നേഹിക്കുകയും സിനിമയുടെ വ്യാകരണം കൃത്യമായി അറിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ ഉൾക്കടലിൻ്റെ ഈ ചലച്ചിത്ര ആവിഷ്കാരത്തെ കുറിച്ചിട്ട് സാറിന് എന്താ തോന്നുന്നു?
1: ഉൾക്കടലിനൊരു ഗുണം കിട്ടിയത് ഉൾക്കടൽ പിന്നെ തോപ്പിൽ അഖിലാകാശത്തിൻ്റെ സ്ക്രിപ്റ്റ് തോപ്പിൽ വാസി എഴുതിയത്, ഉൾക്കടലിൻ്റെ തിരക്കഥയും ഞാൻ തന്നെ എഴുതിയതാണ്. പിന്നെ ഉൾക്കടൽ ഒരു നല്ല ടീം വർക്കായിരുന്നു. അപ്പോൾ ജോർജിൻ്റെ കഴിവുകൾ അതിനകത്ത് പൂർണ്ണമായിട്ടുണ്ടാവുക. ഒ എൻ വിയുടെ 7 പാട്ടുകൾ, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം, ബാലു മഹേന്ദ്രിയുടെ ഛായാഗ്രഹണം, എനിക്ക് പ്രിയപ്പെട്ട ശോഭയുടെ അഭിനയം, പിന്നെ പുതിയ ആളുകൾ വേണു നാഗവള്ളി അല്ലെങ്കിൽ രതീഷ് ഒക്കെ ആദ്യമായിട്ട് വന്ന ചിത്രമാണത്. അപ്പോൾ ഓരോ റോളിനും പറ്റുന്ന അഭിനേതാവിനെ കണ്ടെത്താനുള്ള ബോധപൂർവമായ ശ്രമം ഞങ്ങൾ നടത്തിയിരുന്നു. ഒന്ന്, പിന്നെ ലൊക്കേഷൻ മുഴുവൻ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കാരണം ഞാൻ പഠിപ്പിച്ച കോളേജ് മാറി വേനീസ് കോളേജും എനിക്ക് ബന്ധമുള്ള എം ജി കോളേജിലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഷൂട്ടിങ് എല്ലാം നടന്നത്. അപ്പോൾ വളരെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക്, അതാണ് നമ്മൾ സിനിമയെ സംഭവിക്കുന്നത്, ഫ്രം വേർഡ് ടു വിഷ്വൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ജോർജിൻ്റെ വളരെ വിദഗ്ധമായിട്ടുള്ള സംവിധാന ശൈലി, ബാലുവിൻ്റെ ഛായാഗ്രഹണ വൈദഗ്ധ്യം, എം ബി എസിൻ്റെ സംഗീത പാഠം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ എനിക്ക് തോന്നി അതൊരു ഒറ്റപ്പെട്ട നല്ല ഒരു ക്യാമ്പസ് ചിത്രമായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കൂട്ടായ ശ്രമത്തിലൂടെ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു പരിദേവനത്തിനും കാര്യമില്ലാത്ത വിധത്തിൽ എന്നെ സന്തോഷിപ്പിച്ചൊരു ചിത്രമാണ് ഉൾക്കടൽ.

0: ഈ യമനത്തിന് പറ്റിയത് എന്താണ്?
1: യമനത്തിന് പറ്റിയ ഒരു യമനം ദേശീയ അവാർഡ് കിട്ടി. പക്ഷെ എൻ്റെ നായിക ഹാൻഡിക്യാപ്റ്റാണ്, പേര് പോലുമില്ല. വീട്ടിൻ്റെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ലോകത്ത് മുഴുവൻ ജാലക പിന്നിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു പെൺകുട്ടിയാണ് നായിക. ഒരു പൂർണ്ണമായും ബോധധാര ഉപയോഗിച്ച് എഴുതിയ പുസ്തകമാണ്. ഗോപി അത് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ചെറിയ പ്രശ്നം സംഭവിച്ചത്, ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടായി. പക്ഷെ ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടാകുന്നത് ഗോപി മച്ചുവറായി ജീവിതത്തെ മുഴുവൻ ആഘോഷിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ നായികയെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ അംഗവൈകല്യത്തിന് വിധേയയായി തീർന്നു. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സ് തമ്മിലുള്ള, എൻ്റെ കഥാപാത്രത്തിൻ്റെ മനസ്സും സംവിധായകൻ്റെ മനസ്സും തമ്മിൽ രണ്ടുപേർക്കും ശാരീരികമായ അപൂർണതകളുണ്ട് എങ്കിലും അവരുടെ മാനസിക നില തമ്മിലുള്ള ഒരു പൊരുത്തക്കുറവുണ്ട്. ആ ഒരു പൊരുത്തക്കുറവ് ഈ കഥാപാത്ര ചിത്രീകരണത്തിൽ അവിടെ എവിടെയായിട്ടൊക്കെ നിഴലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർച്ചനയാണ്, സമർത്ഥയായ നായിക. പക്ഷെ മറ്റ് കഥാപാത്രം, അതുപോലെ തന്നെ നായകൻ്റെ അമ്മയെ അവതരിപ്പിച്ചത് ശാന്താദേവിയാണ്, അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയാണ്. പക്ഷെ മറ്റ് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് അമച്വർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് അനുസരിച്ച്

0: അതൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്യാൻ എന്ന് വെച്ചാൽ പ്രൊഫഷണലി പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനേതാക്കൾ അവതരിപ്പിക്കുമെന്ന് വിചാരിച്ച ആളുകളെ ആ സിനിമയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് പെട്ടെന്ന് കുറയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണത പല തലങ്ങളിലും നമുക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അതൊരു പിന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല, പടം
1: ജനങ്ങളിലെത്തിയില്ല.
0: അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രതികരണം കുറെ കൂടി ഒരു ഒരു അത് കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ശാരി നമ്മുടെ എല്ലാ നോവലുകളിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വൈകല്യങ്ങളുള്ള ആളുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ശാരീരിക വൈകല്യം സംഭവിച്ച മൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കഥാപാത്രത്തെ കഥാനായികയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ള മലയാളത്തിലെ ഒരു പക്ഷേ ആദ്യത്തെ നോവൽ കാമനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയും അങ്ങനെ ഒരു ഒരു ടോട്ടൽ ഈ ഒരു ക്യാരക്ടറാണ്, അതാണ് സെൻറ്റർ. പക്ഷെ അത് ആ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കുറേ കൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: സാഹിത്യകൃതിയെ അവലംബിക്കുന്ന ഒരു സിനിമ, ഒരു മാധ്യമം എന്ന നിലയിൽ ഈ സാഹിത്യകൃതിയോട് പ്രാഥമികമായിട്ട് പുലർത്തേണ്ട മര്യാദകൾ എന്ന് തന്നെ പറയാം, എന്തൊക്കെയാണ് ശരിക്കും? ഒരു
0: രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നേ നോക്കുള്ളൂ. ഒന്ന് വാക്കാണ്, ഒന്ന് ദൃശ്യമാണ്. അപ്പോൾ വാക്കുകൊണ്ട് എത്ര മനോഹരമായി എഴുതി വെച്ചൊരു സൃഷ്ടിയും ചിലപ്പോൾ സിനിമയാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനാവശ്യം വാക്കിനെ ദൃശ്യത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം, അല്ലെങ്കിൽ വേർഡിനെ വിഷ്വലായിട്ട് മാറ്റണം. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ എഴുത്തുകാരൻ്റെ ഒരു തത്വമുണ്ടല്ലോ, ഒരു ദർശനമുണ്ടല്ലോ, ഓരോ കലാസൃഷ്ടിയും ഒരു ദർശനം നമുക്ക് തരുന്നില്ലല്ലോ. അപ്പോൾ അതിനെ പാടെ വ്യതിരിച്ച് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ സിനിമ ഉണ്ടാക്കിയാൽ മതി. അല്ല, നമ്മൾ ഈ പിന്നെ സാഹിത്യ സൃഷ്ടിയിലേക്ക് മെഴുതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ഉൾക്കടലെടുത്ത് അല്ലെങ്കിൽ ഇല്ലമെടുത്ത് സിനിമയാക്കുന്നു എന്ന് വന്നാൽ ആ ഞാൻ എന്താണോ എൻ്റെ സാഹിത്യ സൃഷ്ടിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മുദ്രണം ചെയ്യാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനോട് ബഹുമാനമില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സൃഷ്ടി എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വേറൊരു കഥയെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ എന്നോടുള്ള എൻ്റെ സൃഷ്ടിയോടുള്ള ഒരു ബഹുമാനത്തിൽ നിന്നാണ് അതിനൊരു സിനിമയാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുരാണത്തിൽ പറയുന്നൊരു ഉപാഖ്യാനം ഇപ്പോൾ കാളിദാസിനടുത്ത് നാടകം എഴുതുമ്പോൾ ആ ഉപാഖ്യാനത്തിൻ്റെ മൗലിക ഭാവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നാണ് അതെടുക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ണായി വാര്യർ നളചരിത എടുക്കുന്ന നളൻ്റെ കഥ എടുക്കുന്നത് ആ കഥ ഉണ്ണായി വാര്യർ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കല്പിതമായിട്ട് വേറെ സാധനം എഴുതി ഉണ്ടാക്കാം, വേറൊരു ആട്ടക്കഥ എഴുതി ഉണ്ടാക്കാം. അപ്പോൾ ബേസിക്കായ കാര്യം എന്ന് വെച്ചാൽ ഈ എഴുത്തിനെയും എഴുത്തിലൂടെ അടയാളപ്പെടുത്തുന്ന ദർശനത്തെയും ഒരു ചലച്ചിത്രകാരൻ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് പുറപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് പുലർത്താനുള്ള ബാധ്യത ഒരു സംവിധായകന് ഉണ്ട് എന്നാ ഞാൻ വിശ്വസിക്കുന്നു, അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ.
1: അതില്ലാത്തതുകൊണ്ടാണ് പല സിനിമകളും പുറത്തിറങ്ങിയതിന് ശേഷം
0: വിവാദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്
1: സക്കറിയുടെ
0: ഭാസ്കർ പട്ടേലിന്റെ അടൂരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എനിക്കറിയാം. വിധേയൻ എടുത്തപ്പോഴത്തേക്ക് പിന്നെ സക്കറി ഉദ്ദേശിച്ചല്ല ചെയ്യുന്നു പറഞ്ഞാൽ അന്നപ്പിന്നെ വിധേയൻ എടുക്കണ്ട, വേറെ ഇഷ്ടം പോലെ കഥകളില്ലേ.
1: പിന്നെ സാറേ, ഇപ്പൊ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ സിനിമ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നെ ഒരു ചെറുകഥയാണോ അല്ലെങ്കിൽ നോവലാണോ ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഫോം?
0: അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം ചില ചെറുകഥ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ നമ്മളെ പിന്നെ പിടിച്ചു നിർത്തുന്ന ഇറുക്കി നിർത്തുന്ന സാധനമുണ്ട്, അതിനൊത്തിരി വിശദീകരിക്കാൻ സ്കോപ്പുള്ള സാധനങ്ങൾ കാണും. ഇപ്പോൾ എം ടിയുടെ പിന്നെ എന്തുണ്ടല്ലോ ഓളവും തീരവും, ആ കഥ ചെറുകഥ അതിനെ വികസിപ്പിക്കാനാണ് ധാരാളം സ്കോപ്പുള്ളൊരു സാധനമായിരുന്നു എന്ന് പറയുന്നത്. നോവലാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സ്ക്രിപ്റ്റ് എഴുതാൻ കുറേ കൂടി എളുപ്പമുണ്ട്, കാരണം ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ അതൊരു പിന്നെന്താ പറയുക, ഒത്തിരി സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അതൊത്തിരി പിന്നെ ബാധ്യതകളും നമ്മുടെ മേലെ
1: തരുന്നുണ്ട്.
0: ഒരു ചെറുകഥയെ വികസിപ്പിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു നോവലിനെ പെരുമാറാൻ പറ്റില്ല സിനിമയാക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ മറ്റേ നമുക്ക് പറയാം, എന്താ ഒരു കേന്ദ്ര ബിന്ദു, ഒരു തീം ഉണ്ട്. ഞാൻ ഒരു ചലച്ചിത്രകാരൻ, ഞാനതിനെ വികസിപ്പിച്ചു ഒരു സിനിമയാക്കിയിരിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ചലച്ചിത്രകാരൻ എന്നുള്ളതിന് എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തരും. നോവലാകുമ്പോഴത്തേക്ക് നോവൽ വായിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും സിനിമ ആക്കിയിട്ടില്ല ഇതുവരെ ആരും, ആക്കാൻ വിഷമാണ്. കാരണം ഇങ്ങനെ പരമ്പരകൾ ഇങ്ങനെ കിടക്കുക, സാഗ കിടക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് കാണിക്കുമ്പോൾ ചരിത്ര ഇത് കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആ അയ്യോ ആ പിന്നെ കഥാപാത്രത്തെ എന്തിനെ വിട്ടു കളഞ്ഞു, അല്ലെങ്കിൽ ആ സന്ദർഭത്തെ എന്തിനു ഉപേക്ഷിച്ചു എന്നുള്ളതിന് ആൻസർ പറയേണ്ടി വരും. ചെറുകഥയ്ക്ക് ആ പ്രശ്നമില്ല. അപ്പം നോവൽ സിനിമയാക്കുമ്പോൾ ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതേസമയത്ത് തന്നെ ഒത്തിരി ബാധ്യതകളും അത് ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: ഒരു ആസ്വാദനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, ഇപ്പം ഈ സാഹിത്യ കൃതിയെ അതിശയിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും സിനിമ ആവിഷ്കാരങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ലോക സിനിമയിലായാലും മലയാളത്തിലായാലും, അല്ലെങ്കിൽ മലയാള

0: തന്നെ അതിനോട്
1: ഓ
0: അടുപ്പിച്ച്.
1: ചുമരത്ത് നിൽക്കുന്നൊക്കെ ഒത്തിരി ധാരാളം ഉണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന.
0: ഇതൊക്കെയാണ്
1: അപ്പൊ എം ഡിയുടെ എല്ലാ ചിത്രങ്ങളും മലയാളത്തിലാണെങ്കിലും ഇതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ എം ഡി ആണ് അതിന് ഏറ്റവും ഒരു കാരണം. പത്മരാജന്റെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും, പത്മരാജന്റെ ചിത്രങ്ങൾ, പത്മരാജന്റെ അടുത്ത് സുഹൃത്താണ്. പത്മരാജന്റെ ചിത്രങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ പിന്നെ സന്തോഷം. കള്ളം പവിത്രം തൊട്ട് പിന്നെ ഇപ്പം പിന്നെ ഏത് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഒരു പ്രതിമയും രാജകുമാരി നല്ലൊരു ചിത്രം ആക്കാവുന്നതാണ് സാധനമായിരുന്നത്, പക്ഷെ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ ആ ഭാഷയുടെ ഭംഗിയും പിന്നെ വിഷ്വലിൻ്റെ മനോഹാരിതയുടെ ബ്ലെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, അവർക്ക് സാധിച്ചിട്ടുണ്ട്.
0: ആ കൂട്ടത്തിൽ സാറിൻ്റെ ഉൾക്കടലിനും ചേർത്ത് വെക്കാൻ പറ്റും.
1: ഉൾക്കടൽ എനിക്ക് ഇഷ്ടമാണ്.
0: സാഹിത്യകൃതിയെ അതിശയിച്ചു നിൽക്കുന്നുണ്ട് സിനിമ.
1: അതിശയിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല, അതെൻ്റെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ. കാരണം രണ്ടും ചെയ്ത ആളും ഞാനാണെങ്കിൽ പോലും ഇപ്പോഴും പലയിടത്തും ഇല്ലെന്നോട് ചോദിക്കുന്നു, ഉൾക്കടലിന് ഒരു കോപ്പി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ സിനിമയ്ക്ക്, സിനിമയും ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ സിനിമ അതിനേക്കാൾ അതിശയിച്ചു വന്നില്ലേ.
2: സിനിമയും സാഹിത്യവും ഡോക്ടർ ജോർജ് ഓണക്കൂറുമായി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
7: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും അപർണ രാജീവും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഡോക്ടർ സുരേഷ് മണിമലാ.

ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കൈതപ്പുറം രജനിയും സംഗീതവും നിർവഹിച്ച് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്ന സ്വന്തം ജാനകിക്കുട്ടി.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സപ്നോ കോ ഹക്കീകത് മേ ബദൽനെ കേ ലിയേ സഹീ സമയ പർ സഹീ കദം ഉഠാന സരൂരി ഹൈ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനെ കേ ലിയേ അഫ്ഗാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹൈ. വിവരൺ കേ ലിയേ വിസിറ്റ് കരേ afghat.edcil.co.in പർ.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ചന്ദൻ കാ എഹ്സാസ്.
1: ആകാശവാണി 103.6 റിയൽ FM, സമയം 9 മണി. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂരിൽ ട്രെയിൻ കടന്നുപോകേണ്ട സമയം റെയിൽവേ ഗേറ്റ് അടയ്ക്കാതിരുന്ന ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. വിമുക്ത ഭടനും തളിപ്പറമ്പ് മുയ്യം സ്വദേശിയുമായ രാജേഷ് കവലനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബിജെപി പട്ടികജാതി മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സംഗമം 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്യും. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ കൊളംബിയ 1 ഗോൾ നേടി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഉപഹാരം. 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം കിങ് ഫിഷ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.

0: നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ.

0: സാമർത്ഥ്യ ആ ദേശ് അനുഭവിക്ക രഹാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അരവിന്ദ് വേണുഗോപാൽ പാടിയൊരു ഗാനം, കുട്ടിയപ്പനും ദേവദൂതരും എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനശില്പികൾ റിതീഷ് തുളസീധരൻ, ആദർശ് പി വി.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
0: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.
2: ഗാനോപഹാരമിനി BMH ആരോഗ്യചാലകത്തിന് ശേഷം തുടരും.
3: ആരോഗ്യചാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: പെട്ടെന്ന് ഈ പനി വന്നിട്ട് വരുന്ന അപസ്മാരങ്ങളൊക്കെ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പാനിക് ആയി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ?
5: ഓക്കെ, സോ ഈ പനിയോടുകൂടെ വരുന്ന അപസ്മാരം സാധാരണയായിട്ട് ഒരു 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് കാണുക. ഏറ്റവും കൂടുതൽ ഒരു 3 വയസ്സിന് താഴെ,
4: ശരി,
5: ആ ഒരു പ്രായത്തിലാണ് അത് വരിക. നല്ല പെട്ടെന്ന് പനി കൂടുന്ന സമയത്തായിരിക്കും അത് വരിക. അപ്പോൾ 1-2 പ്രാവശ്യം ഈ പനി ഇത് വരാൻ സാധ്യതയുള്ള കുട്ടികൾ 1-2 പ്രാവശ്യമൊക്കെ ഇത് വരാം. ചില കുട്ടികളിൽ പല പ്രാവശ്യം 3-4 പ്രാവശ്യമൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ പേരൻസ് ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് ഫെബ്രൈൽ ഫിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിന് അപസ്മാരത്തിന്റെ അസുഖം അല്ല. ഇതുകൊണ്ട് ഭാവിയിൽ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണുമ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇതിനൊരു എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ആവശ്യം ഇതിനില്ല. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ 1 വയസ്സിന് താഴേക്കാണെങ്കിൽ ഡോക്ടേഴ്സ് ശരി മെനിഞ്ചൈറ്റിസ് ഉണ്ടോ, മസ്തിഷ്ക ജ്വരം ഉണ്ടോ, വേറെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ പനിയോടുകൂടെ അപസ്മാരം വരാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ പനി വരുന്ന സമയത്ത് പനി കുറയ്ക്കാനുള്ള ഒരു മരുന്നും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഒരു മരുന്നും ഡോക്ടേഴ്സ് കൊടുക്കും. ആ ഒരു 48 മുതൽ 72 മണിക്കൂർ വരെ ഈ മെഡിസിൻസ് മാത്രം കൊടുക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി. അതല്ലാണ്ട് അതുകൊണ്ട് ഭാവിയിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നു ഒന്നും വറി ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല.
4: ഇപ്പൊ പാരമ്പര്യമായിട്ട് കുട്ടികളിൽ ഈ അപസ്മാരം വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്?
5: പാരമ്പര്യമായിട്ട് വരുന്ന ചില അപൂർവം അപസ്മാരത്തിന്റെ അസുഖങ്ങളുണ്ട്. അതെല്ലാം ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കുടുംബങ്ങളിലായിട്ട് നമുക്ക് കാണാം. കുടുംബത്തിലെ പല ഫാമിലി മെമ്പേഴ്സിനും ഇതേപോലെ അപസ്മാരം ഉണ്ടാവാം.
4: ഓക്കെ,
5: ഇനി കുടുംബത്തിൽ ആർക്കും ഇല്ലെങ്കിൽ തന്നെയും ചില അപസ്മാരങ്ങൾ ജനറ്റിക് ആണ്. അതായത് ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് നമ്മുടെ ജീനുകളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന അപസ്മാരങ്ങളുണ്ട്. അതിനകത്ത് ചിലതെല്ലാം വളരെ നല്ല തെറാപ്പിയോട് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്ന അപസ്മാരങ്ങളും ഉണ്ട്. ചിലതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള അപസ്മാരങ്ങൾ ഈ കൂട്ടത്തിൽ പെടും.
3: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
6: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
7: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
6: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. നിപ്പ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനവുമായി ഗാനോപഹാരം തുടരുന്നു. ഗാനരചന പ്രജോദ് ഉണ്ണി, സംഗീതം സുനിൽ ലാൽ ചേർത്തല.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ,
2: 172 ലിറ്റർ റെഫ്രിജറേറ്റർ.

0: വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: ഇനി കേൾക്കാം ഖാദർ ഹസ്സന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി അജയ് സത്യൻ, ശോഭ ശിവാനി എന്നിവർ പാടിയത് ചിത്രം ഞാനും എന്റെ ശ്രീയും.

0: ഗാനോപഹാരം.
1: 103.6 റിയൽ എഫ്എം.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്ര യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹസൂസ് ഹോതാ ഹൈ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. 16th സെൻസസ് 2027 തുടക്കം. അന്താരാഷ്ട്ര യോഗ ദിനം June 21. സംസ്ഥാനത്ത് നാളെ മുതൽ 2 ദിവസം ഡ്രൈ ഡേ. ഇന്ത്യയുടെ 16th ജനസംഖ്യാ കണക്കെടുപ്പിന് തുടക്കമായി. ഇത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് സ്വന്തം വീട്ടുവിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താൻ അവസരമാണ് ഇത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തി അടിസ്ഥാന വിവരം ശേഖരിക്കുന്ന 1st ഭവന സെൻസസ് July 1 to 30. ഇതിനു മുന്നോടിയാണ് പൊതുജനങ്ങൾ സ്വയം വിവരം നൽകൽ പ്രക്രിയ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കളക്ടർ MS മാധവിക്കുട്ടി.
5: ജനക്ഷേമ സെൻസസിലൂടെ എന്നതാണ് സെൻസസ് 2027 പ്രമേയം. കൂടുതൽ ശക്തവും തിളക്കമാർന്നതുമായ ഭാവിക്കായി രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും കണക്കെടുക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. രാജ്യത്തെ ജനസംഖ്യ, പാർപ്പിടം, സാമ്പത്തിക സാമൂഹിക സൂചകങ്ങൾ എന്നിവയുടെ കുറിച്ചുള്ള സമ്പൂർണവും സമഗ്രവുമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇതുവഴി നമ്മൾ ചെയ്തു വരുന്നത്. 1872 മുതലാണ് 10 വർഷത്തിൽ ഒരിക്കലുള്ള സെൻസസ് ആരംഭിച്ചത്. ഇത് പ്രകാരമുള്ള 16th സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് കാരണം പിന്നീട് 2027 മാറ്റുകയായിരുന്നു. അതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് നടന്നു വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സെൻസസിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 2077 സെൻസസിന്റെ സവിശേഷതകൾ എന്താന്ന് വെച്ചാൽ, മൊബൈൽ വഴിയുള്ള ഡിജിറ്റൽ ഡേറ്റ ശേഖരണമാണ് പ്രൈമറി ആയിട്ടുള്ളത്. അതായത് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്കിപ്പോൾ നിലവിലുണ്ട്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൈബർ സുരക്ഷാ പ്രോട്ടോകോളുകളും എൻക്രിപ്ഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം July 1 to 31 വരെയാണ് വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ, വീടുകളുടെ സെൻസസ് നടത്തൽ എന്നുള്ളതാണ്. 2026 April to September വരെയുള്ള കാലയളവിലാണ് രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഇത് നടക്കുന്നത് July 2. 2nd ജനസംഖ്യാ കണക്കെടുപ്പാണ് ഇത്. ഇന്ത്യയിൽ ഉടനീളം 2027 February ഈ 2nd നടപ്പിലാക്കുന്നത്. 1st മുന്നോടിയായി 15 സെൽഫ് എന്യൂമറേഷനുള്ള അവസരമുണ്ട്. അതായത് June 16 to 30 ഈ അവസരം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ ചാർജ് ഓഫീസർമാരായിട്ട് നമുക്ക് 14 ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷന് 3 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ചാർജ് ഓഫീസർമാരെ നമ്മൾ ചുമതല നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല താലൂക്ക് തല ചാർജ് ഓഫീസർമാർക്കാണ് നിലവിലുള്ളത്. ആകെ നമുക്ക് 4602 എന്യൂമറേറ്റർമാരും 888 സൂപ്പർവൈസർമാരുമാണുള്ളത്. ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ ചെയ്യണം.
4: June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു. 2014 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്നാണ് June 21 യോഗ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ പ്രധാന പരിപാടികളുടെ ഒരുക്കങ്ങൾ കൊൽക്കത്തയിൽ പുരോഗമിക്കുകയാണ്. ശാരീരികാരോഗ്യം, മാനസികക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം

0: എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് യോഗയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനാചരണ പ്രമേയം. യോഗയുടെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ എൻ രാജേഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ഹോസ്പിറ്റൽ, പയ്യോളി.
1: യോജിപ്പിക്കുന്നത് എന്നാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം. മനസ്സിനെയും ശരീരത്തെയും, വ്യക്തിയെയും സമൂഹത്തെയും, സംസ്ഥാനങ്ങളെ രാജ്യവുമായി, രാജ്യത്തെ ഇതര രാജ്യങ്ങളുമായി ഒക്കെ യോജിപ്പിക്കുന്നതാണ് യോഗ. 2014 മുതൽ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ലോകം മുഴുവനും ആചരിച്ചു വരുന്നു. ആയുർവേദത്തെ പോലെ തന്നെ ലോകത്തിന്റെ സ്വാസ്ഥ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സംഭാവനയാണ് യോഗ. മനസ്സിന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുക എന്നതാണ് യോഗയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ തലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മാനസിക തലമെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കുമല്ലോ. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലേക്കായി ആദ്യം ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് വിവിധ തരത്തിലുള്ള ആസനങ്ങളും ശ്വസന പ്രക്രിയകളായ പ്രാണായാമവും മറ്റും ശീലിക്കുന്നത്. ഇവ ശീലിക്കുന്നത് വഴി മനസ്സിനെയും ക്രമേണ വരുതിയിലാക്കാം. ആരോഗ്യകരമായ ജീവിത സായന്തനത്തിന് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ് 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ആശയം. കൃത്യമായി ദിവസേന യോഗ പരിശീലിക്കുന്നത് ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഏറെ സഹായിക്കുന്നു. ഏറെ വേഗതയേറിയ ഇന്നത്തെ ലോകക്രമത്തിൽ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ നമ്മളെ അറിയുകയും അത് ജീവിതത്തിന് പുതിയ മാനങ്ങൾ പകരുകയും ചെയ്യും. ഇങ്ങനെ യോഗ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു താളം പകരുകയും അത് ജീവിതത്തിന് മൊത്തം ഒരു ചിട്ട വരുത്തുകയും ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും അവയെ തുടർന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന ദോഷങ്ങളെ ചെറുക്കുന്നതിനുമൊക്കെ യോഗ സഹായിക്കുന്നു. യോഗയിലൂടെ മനസ്സിന് നിയന്ത്രണം കൈവരുമ്പോൾ നമുക്ക് മനസ്സിന്റെ ആധികളെ നിയന്ത്രിക്കുന്നതിനും പരസ്പരം കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിനും രമ്യതയോടെ ആളുകളുമായി ഇടപഴകുന്നതിനും സാധിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഇന്ന് ലോകം മുഴുവനും യോഗയെ ഏറ്റെടുത്തിരിക്കുന്നത്. 2026 June 21 ലോകം മുഴുവനും യോഗ ഏറ്റെടുത്ത് ആചരിക്കുമ്പോൾ ആരോഗ്യകരമായ ജീവിത സായന്തനത്തിലേക്ക് ചുവടുവെക്കുന്നതിനായി നമുക്ക് ഓരോരുത്തർക്കും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാം.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, ഷിഗല്ല എന്നിവ പടരുന്നതിന്റെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് 3 ദിവസത്തെ ഡ്രൈ ഡേ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നാളെ മുതൽ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കാനും കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് റിയാസ് KP, ഡിസ്ട്രിക്ട് വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ, കോഴിക്കോട്.
2: ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് ഡെങ്കിപ്പനി. പക്ഷേ ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഉറവിട നശീകരണം നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആഴ്ചതോറുമുള്ള ഉറവിട നശീകരണത്തിലൂടെ, ഡ്രൈ ഡേ ആചരണത്തിലൂടെ മാത്രമേ ഡെങ്കിപ്പനിയെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. ഈ പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ പൊതുജനങ്ങളുടെ പരിപൂർണമായ പങ്കാളിത്തവും പിന്തുണയും തീർച്ചയായും ആവശ്യവുമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വിദ്യാലയങ്ങളിലും ശനിയാഴ്ച ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിനായി ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും അതാത് ജീവനക്കാർ ചേർന്ന് ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുമ്പോൾ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു തൊഴിൽ രംഗം കൂടി ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഞായറാഴ്ച കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് വെറും 10 മിനിറ്റ് വീടും പരിസരവും പരിശോധിക്കാം. ശുദ്ധജലം തങ്ങി നിൽക്കുന്ന എല്ലാ ഉറവിടങ്ങളും കണ്ടെത്തി നശിപ്പിക്കാം. നാം ഓർമ്മിക്കേണ്ടത് വെള്ളി വിദ്യാലയങ്ങളിൽ, ശനി സ്ഥാപനങ്ങളിൽ, ഓഫീസുകളിൽ, ഞായറാഴ്ച വീടുകളിൽ നടക്കുന്ന ഉറവിട നശീകരണ പ്രവർത്തനം കേവലം ഒരു ശുചീകരണ പ്രവർത്തനം മാത്രമല്ല ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിരോധ യജ്ഞം കൂടിയാണ്. വിദ്യാലയങ്ങളിലെ ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിലൂടെ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു പഠനാന്തരീക്ഷം കൂടി നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും അതാത് ജീവനക്കാർ ചേർന്ന് ഉറവിട നശീകരണം നടത്തുമ്പോൾ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു തൊഴിൽ രംഗം കൂടി ഒരുങ്ങുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർമ്മിക്കുക, എല്ലാ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിലും, എല്ലാ ശനിയാഴ്ച സ്ഥാപനങ്ങളിലും, എല്ലാ ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരണം എന്നത് കേവലം ഒരു ശുചീകരണ പ്രവർത്തനം മാത്രമല്ല ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിരോധ യജ്ഞം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും

0: പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. ഡെങ്കിപ്പനി പകർച്ച ഭീഷണിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ, സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു മഴക്കാലത്തിന്റെ സൃഷ്ടിക്കായി നാം എല്ലാവർക്കും ഈ ആഴ്ച മുതൽ തന്നെ ഉറവിടം തേടിയുള്ള ഈ ദൗത്യത്തിന്റെ ഭാഗമാകാം.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ അകൽപനീയ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെയും

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദീപൻ ചാറ്റർജി.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാകെ ടോപ്പ് 5 ദേശമേ ആഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
5: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം കല്യാണക്കച്ചേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു

0: ബെനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ
2: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ

0: കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: हमारा छोटा किसान बाजार से महंगे ब्याज पर ऋण लेने के लिए मजबूर था. हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എൻ പ്രഭാവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ശ്രീറാം, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ചിത്രം നടൻ.

ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമോസ് കടലെടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഝാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ്. ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ വൈദ്യനാഥ് റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ സി പി ജോണിന്റെയും ബിന്ദുകൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച 2 കടകൾ അടപ്പിച്ചു. ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: സുജേഷ് ഹരിയുടെ വരികൾക്ക് വിശ്വജിത്ത് സംഗീതം നൽകി. സത്യം പറഞ്ഞാ വിശ്വസിക്കൂ എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
9: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
10: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
9: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം സായവർ തിരുമേനി എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയത്.

0: എണ്ണങ്ങണ്ടി മഴക്കാല മേള.
1: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങണ്ടി.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിൽ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5

ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ് രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരുനേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16-ാമത് ഇന്തോ യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതിയുണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലൈനും വിലയിരുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായും ഇക്കാര്യം സ്ഥിരീകരിച്ചു. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സിഇടിഎയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തും. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ് റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൽ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. വൈകിട്ട് 4 വരെയാണ് പോളിംഗ്. വൈകിട്ട് 5 വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം ഫലം പ്രഖ്യാപിക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് ആരംഭിക്കും. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലോവാക്യയിലുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം, നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, കൊച്ചി, തിരുവനന്തപുരം, IIST തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാ ദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ വിവിധ അക്കാദമിക്, ക്ലിനിക്കൽ, ഗവേഷണ പ്രവർത്തനങ്ങൾ മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ വിലയിരുത്തി. 1997 ചെറിയ രീതിയിൽ ആരംഭിച്ച നിഷ് ഇന്ന് ഭിന്നശേഷി വിദ്യാഭ്യാസം, പുനരധിവാസം, ഗവേഷണം, അസിസ്റ്റീവ് ടെക്നോളജി ഉൾക്കൊള്ളുന്ന ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ സമന്വയിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ സവിശേഷ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നിട്ടുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1,000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ
കെഎസ്ആർടിസി

ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. 2026 ജൂൺ 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് വൺവേ ആക്കുന്ന വിഷയത്തിൽ എം കെ രാഘവൻ എം പി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി എം കെ രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരും. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്ക് ഉൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്കോട്ട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ട് 7-വയസ്സുകാരനും മമ്പാട്ട് 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. ഇതിൽ 3 പേർ മരിച്ചു. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസലിയോസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച 2 കടകൾ അടപ്പിച്ചു. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അയ്യങ്കാളിയുടെ 85-ാം സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്കാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കിഴക്കേക്കോട്ടയിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികളിലെ 3 ഭാഗങ്ങളിലായി കറുപ്പ് നിറത്തിൽ നിറവ്യത്യാസം കണ്ടത് നെയ് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നെയ്യുമായി പൊടിയും മറ്റും കലർന്ന് കുഴമ്പുപോലെ പിടിച്ചിരിക്കുകയായിരുന്നുവെന്ന് ബോധ്യമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 തോൽപ്പിച്ചു. പുലർച്ചെ ഖാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഖാന ജയിച്ചു. ലീഡ്സിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ബിജിബാൽ സംഗീതം നൽകി. ഉദയ് രാമചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കോഴിപ്പോര്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: സ്വർണ്ണ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,850 രൂപ, പവന് 110,800 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
6: പ്രിയ ഗീതം.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രിയഗീതത്തിന്റെ സമയമാണ്. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്കായി ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 236-6174, 236-6176, എസ്റ്റി കോഡ് 0495. മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിൽ ആദ്യം മയൂരനൃത്തം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് രേഷ്മ ചെലവൂരിൽ നിന്നാണ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: കണ്ണങ്കടയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: പ്രിയ ഗീതം.
6: മൊകേരിയിൽ നിന്ന് വിളിച്ച് രമണന്റെ പ്രിയഗീതമാണ് അടുത്തത്. പ്രവാചകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന

0: ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: പ്രിയ ഗീതം.
2: വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തലശ്ശേരിയിലെ രാകേഷ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: സപ്നോ കോ ഹക്കീകത് മേ ബദൽനേ കേ ലിയേ സഹീ സമയ പർ സഹീ കദം ഉഠാനാ സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനേ കേ ലിയേ അഫ്ഗാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരൺ കേ ലിയേ വിസിറ്റ് കരേ afghat.edcil.co.in പർ.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
5: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാ 5 ദേശമേ ആകയാ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: പ്രിയ ഗീതം.
7: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതി ബോംബെ രവി സംഗീതം നൽകി യേശുദാസ് പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് സാജിറ കോഴിച്ചന.

ഇനി പുതിയങ്ങാടിയിൽ നിന്ന് വിളിച്ച ശോഭന ആവശ്യപ്പെട്ട ഗാനമാണ്. ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചിത്തിരുമല എഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

യും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈനുമായി ഫ്രാൻസിലെ എവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടക്കെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ്സ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പോലീസ് പിടിയിൽ. താമരശ്ശേരി കോരങ്ങാട് സ്വദേശി മിഥിലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനു ആണ് മരിച്ചത്. ലക്നൌവിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: പ്രിയഗീതം സമാപിച്ചു.
1: പ്രിയഗീതം.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ 12 മണി വരെ വാട്സാപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം. ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും ആര്യ.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ June 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ 0483273500.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പട്ടർപാലത്ത് നിന്നും ആനന്ദൻ.
3: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

0: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ മീൻചന്ത ഹിന്ദി കോളേജിൽ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പ്രാഥമിക് മധ്യമ രാഷ്ട്രഭാഷ എന്നീ കോഴ്സുകളിലേക്കും വിശാരദ് പ്രവീൺ പാസായവർക്കായുള്ള കേട്ടഡ് പരിശീലനത്തിനും പ്രായഭേദമന്യേ ചേരാവുന്ന സ്പോക്കൺ ഹിന്ദി കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മീൻചന്ത രാമകൃഷ്ണാശ്രമത്തിന് സമീപം പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ കോഴിക്കോട് കാര്യാലയത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 8547603317.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഫറൂഖിൽ നിന്ന് ഷൈനി പ്രജോഷ് ആവശ്യപ്പെടുന്നു പൂവേ ഉനക്കാക എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനത്തിനായി.

0: വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം June 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHSC ECG, ഓഡിയോമെട്രി, DCVT, BCVT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകണം.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.

0: छोटा किसान बाजार से महंगे ब्याज पर ऋण लेने के लिए मजबूर था। हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: വേൾഡ് കപ്പ് ഓഫർ 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കുന്നമംഗലത്തുള്ള മിനിഷയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം വിസ്മയത്തുമ്പത്ത്, പാടിയത് യേശുദാസ്, ഗാനശില്പികൾ കൈതപ്രം, ഔസേപ്പച്ചൻ.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലേക്കായിരിക്കും സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: One 103.6 റിയൽ FM-ലൂടെ യുവർ ചോയ്സ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു വെള്ളിമാട് കുന്നു നിന്നും ഷീന, നിഷ, കിരൺ, ആരാധ്യ എന്നിവർ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: युवर चॉइस श्रोताक वाट्सापिलूडे आवश्यप्पेट्ट गानंगल।
2: എറണാകുളത്ത് നിന്നും തോമസ് ആവശ്യപ്പെടുന്നു ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLCക്ക് മിനിമം 6 B യും 4 C, +2 മിനിമം 4 B 2 C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ: ITDP നിലമ്പൂർ 04931-22-03-15, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496070368, 9496070368. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369, 9496070369. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400, 9496070400.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം ചിത്രം കളിയാട്ടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വെസ്റ്റ് ഹില്ലിൽ നിന്നും സന്ധ്യ.

0: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലേക്കാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. July 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC ആണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ വിവാഹമോചിതർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. ഫോൺ 04936202228.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മധുരൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജയഹരി PSന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കണ്ണാടിക്കലിൽ നിന്നും എയ്തൻ ബയോൺ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഒ എൻ വീടവരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം അഥർവം. ഗാനത്തിനായി കാത്തിരിക്കുന്നു എറണാകുളത്തു നിന്നും സൽമ ജമാലുദ്ദീൻ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്.
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സിലൂടെ ഒരു ഗാനം കൂടെ കേൾക്കാം. അരവിന്ദിന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി ആൻ എമി പാടിയ ഗാനം. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും ശ്വേത.

0: ഈ ഒരു ഗാനത്തോടുകൂടി യുവർ ചോയ്സ് സമാപിച്ചു. യുവർ ചോയ്സ് വീണ്ടും വൈകിട്ട് 3 മണിക്ക് കേൾക്കാം.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
4: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാവിലെ ഇൻഡോറിലെത്തിയ രാഷ്ട്രപതിക്ക് ദേവി അഹല്യാഭായ് ഹോൾക്കർ, വിമാനത്താവളത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് ബിസിനസ് നേതാക്കളുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം, കായികം, ആരോഗ്യം, പൌരപങ്കാളിത്തം എന്നിവയിലൂടെ കഴിഞ്ഞ ദശകത്തിൽ യുവാക്കളുടെ അവസരങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2047 വികസിത് ഭാരതിലേക്ക് രാജ്യത്തെ നയിക്കുന്നവരാണ് യുവതലമുറയെന്ന് അദ്ദേഹം ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു. PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് PM ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്നും മന്ത്രി KM ഷാജി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാട് എടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയിൽ ഇടപെട്ടു.

ഉത്തരവിട്ട് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ നിർദ്ദേശത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്ക് കൈമാറി. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കെടാവിളക്കിന്റെ തകരാറുകൾ പരിഹരിച്ചെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ്. തിരുവാഭരണ കമ്മീഷൻ പരിശോധന നടത്തി സ്ഥിതി വിലയിരുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയ്ക്ക് ജയം. ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്കാണ് കൊളംബിയ തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിലൊപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:00 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:00 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. രാവിലെ ഇൻഡോറിലെ വിമാനത്താവളത്തിൽ ഗവർണർ മങ്കുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, മറ്റ് മുതിർന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിൻ്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗപൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന ദ്രൗപദി മുർമു റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലെയനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16th ഇൻഡോ യൂറോപ്യ

ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതി ഉണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലെയിനും വിലയിരുത്തിയെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായേൽ ബഗായയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പി എം ശ്രീ നടപ്പാക്കിയാൽ അത് കുട്ടികൾക്ക് ഉപകരിക്കുമെന്നും വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പി എം ശ്രീ അറബിക്കടലിലെന്നത് പ്രസംഗത്തിലെ വൈകാരിക പ്രയോഗം മാത്രമാണെന്നും പി എം ശ്രീയിലെ ആശയപരമായ പ്രശ്നങ്ങളോട് വിയോജിപ്പുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് നടത്തുന്ന അവയവദാനം തെറ്റാണെന്നിരിക്കെ അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ ആവശ്യപ്പെട്ടു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിൻ്റെ പേരിൽ ഭാവനയിൽ സൃഷ്ടിച്ച വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോട്ടയത്ത് സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വൈകിട്ടോടെ സ്രവ പരിശോധനാ ഫലം ലഭ്യമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പാക്കുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. 2026 June 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് അയ്യങ്കാളിയുടെ 85th സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി കെ തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കിഴക്കേക്കോട്ടയിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 തോൽപ്പിച്ചു. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെയും നേരിടും. നാളെ പുലർച്ചെ കാനഡ ഖത്തറുമായി മത്സരിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെൻറ്റർ, കൊച്ചി, തിരുവനന്തപുരം IISD തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപ്പര്യമാണെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലോവാക്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താലാബ് മാധ്യമശില്പശാല പുരോഗമിക്കുന്നു. PIBയും മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോ

വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. പി എ ബി തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായ ചടങ്ങിൽ മഞ്ചേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണൽ മികവ് വർദ്ധിപ്പിക്കാനും പുതിയ പ്രവണതകൾ പരിചയപ്പെടുത്താനുമാണ് ശില്പശാല. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതു ഇടങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ഇക്കൊല്ലത്തെ മുഖ്യ പരിപാടിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാതല പരിപാടി നാളെ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് റൺവേ ആക്കുന്ന വിഷയത്തിൽ എം കെ രാഘവൻ എം പി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി എം കെ രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരുമെന്നും എം പി അറിയിച്ചു. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 12th വാർഷികത്തോടനുബന്ധിച്ച് ബി ജെ പി കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത് സദസ്സ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി പൂർത്തീകരിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകതകൾ ജൂലൈ 1st പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. തിരുവമ്പാടി എം എൽ എ സി കെ കാസിമിൻ്റെ ഇടപെടലിനെ തുടർന്ന് കലക്ടറുടെ ചേംബറിൽ കെ എസ് ടി പി ജീവനക്കാരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. എസ് എൻ കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് റീൽസ് മത്സരവും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. തലശ്ശേരി ഗവൺമെൻറ് ബ്രണൻ കോളേജിൽ ഉച്ചകഴിഞ്ഞ് ബോധവൽക്കരണ പരിപാടിയും ഉണ്ടാകും. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പറഞ്ഞു. ഡിവിഷന് കീഴിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെൻറ്റിന് PM ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി KM ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:00.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. 5 ദിവസത്തെ സന്ദർശനത്തിന് രാവിലെയാണ് രാഷ്ട്രപതി എത്തിയത്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരിയുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെ വീട്ടിലാണ് പരിശോധന. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. SN കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താ ലാബ് മാധ്യമശില്പശാല പുരോഗമിക്കുന്നു. PIB മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വിളിച്ചാവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495 എന്ന കോഡിൽ 236-6174, മറ്റൊരു നമ്പർ 236-6176, മൊബൈൽ 944-7444-4800. ഒരു ഗാനം കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ചിത്രം ബാല്യകാലസഖി, പാടിയത് വിജയ് യേശുദാസ്, ചിത്ര, ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ഷഹബാസമൻ.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലെ ആദ്യ കോളർ പനായിൽ നിന്ന് ഗോവിന്ദൻ നായരാണ്. ഗോവിന്ദൻ നായർ ആവശ്യപ്പെട്ട ഗാനം ഒദയനന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. ആർ ജയകുമാറിൻ്റെ വരികൾക്ക് എ ജെ ജോസഫിൻ്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോധീശ്വരത്തു നിന്നും ദേവി.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം ഒരാൾ മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാലുശ്ശേരിയിൽ നിന്നും ദേവകി.

0: ഗാനോത്സവം.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം കാക്കത്തമ്പുരാട്ടി, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നും മാധവൻ.

0: ഗാനോത്സവം.
1: പറമ്പത്ത് നിന്ന് സുചിയില ആവശ്യപ്പെടുന്നു. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനത്തിനായി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം ചിത്രം നൃത്തശാല. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂരിയാട് നിന്നും സൈനബ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം.
1: അവൾക്ക് മരണമില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുധാകരൻ ആലുങ്ങൽ.

0: ഗാനോത്സവം.
1: ആരണ്യകാന്ഡം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പിഷാരി.

0: ഗാനോത്സവം.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ദിനരാത്രങ്ങൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗാനോത്സവം.
2: തിരുവമ്പാടിയിൽ നിന്ന് ബിന്ദു, നീരജ എന്നിവർ ആവശ്യപ്പെടുന്നു ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനത്തിനായി. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോവൂരിൽ നിന്നും സ്വപ്ന.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലൂടെ ഒരു ഗാനം കൂടി കേൾക്കാം. അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും ലസിത.

0: minute, while Deepika struck again a minute later to seal the victory for India. With 3 wins from 3 matches, India topped Pool A and advanced to the semi-finals, where they will face the winner of the match between Chile and Korea on Saturday. Benchmark domestic equity indices were trading marginally up in the afternoon session today. The Sensex rose 158 points to 77,314, while the Nifty advanced 41 points to 24,127 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holding series of high-level meetings with leading French business leaders in Paris today, also to attend Viva Tech Summit this evening. Centre to construct over 26,000 kilometres of rural roads with allocation of more than 18,900 crore rupees in financial year 2026-27. Calcutta High Court refuses to stay West Bengal Speaker's decision to appoint Subrata Banerjee as Leader of Opposition. Memorandum of Understanding between the United States and Iran comes into effect, opens 60-day window for peace negotiations. And in hockey, India beat Uruguay 3-2, advanced to semi-finals in FIH Women's Nations Cup in New Zealand. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 49-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിതാ സഖി, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
2: കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനുള്ള കുരിശുകളും തയ്യാറായി. കഥയുടെ ആദ്യം ഇരട്ട കൊലപാതകം ചെയ്ത റസ്കോൾനിക്കോവിന് ഹൃദയം താങ്ങിപ്പിടിച്ചു നടക്കാൻ സോണിയ എന്ന കൂട്ടുകാരി നീട്ടിയത് തൻ്റെ ജീവിതകാലം മുഴുവനേറ്റ ദുരിതങ്ങളിൽ തനിക്ക് താങ്ങായിരുന്ന സൈപ്രസ് മരത്തിൽ തീർത്ത കുരിശാണ്. കൊല്ലപ്പെട്ട ലിസവറ്റ നൽകിയ ചെമ്പുകുരിശ് അവൾ തനിക്കായി മാറ്റിവെക്കുന്നുണ്ട്. കാരണം അവൾക്കുള്ള പീഡനങ്ങൾ ഇനിയും തുടരുകയാണല്ലോ. സോണിയയുടെ അച്ഛൻ മർമലഡോവ് മരിച്ചുപോയി. നിസ്സഹായയായ ക്ഷയം പിടിച്ച അമ്മ കാതറീന മനോനില തെറ്റി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കളുമൊത്ത് കരളലിയിക്കുന്ന നൃത്തപ്പാട്ടുകളുമായി കാതറീന എങ്ങോട്ട് പോകുന്നു? സഹായിയായ ആൻട്രി, പെങ്ങൾ ഡോണിയയുടെ യാത്ര പറയുന്ന നിക്കോവ്, എല്ലാവരും ചേർന്ന് കണ്ണീരുപ്പിൽ കുതിർന്ന രംഗങ്ങൾ കടന്നുവരുന്നു.
3: ആരാ?
4: ഞാൻ ആൻട്രി. ഒരു പ്രധാന കാര്യം അറിയിക്കണം ഞാൻ വന്നത്.
3: എന്താണ്? എന്തു പറ്റി?
4: കാതറീനയ്ക്ക്
3: എന്താ, എന്താണ് ഉണ്ടായത്?
4: അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. മനോനില തെറ്റി വീടിന് പുറത്തിറങ്ങി ഓടി. ഇപ്പൊ വീണ്ടും വീട്ടിലെത്തി പരസ്പര ബന്ധമില്ലാത്തവ പുലമ്പിക്കൊണ്ട് ആകെ പ്രശ്നം.
3: കഷ്ടം.
4: എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിന്റെ അച്ഛന്റെ പഴയ മേലുദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാതറീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവരവിടുന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയ ഇതിനോടകം നാട്ടില് പാട്ടാക്കി.
3: എന്നിട്ടിപ്പോൾ
4: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവര് കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തൂ അത്രേ.
3: ഞാൻ ഇപ്പൊ ഇറങ്ങാം.
4: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലി.

0: കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയുകയാണ്. അതിനിടയിൽ ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കിയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി. സോണിയ, നീ വന്ന് കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
1: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു, അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
0: ഈ നില തുടർന്നാ പിടിച്ചാ കിട്ടില്ല. സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി, അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
1: ആൻഡ്രി, നിങ്ങൾ വന്നത് നന്നായി, ഞാൻ ഇറങ്ങ.
2: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ, നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ, ഡോണിയ.
3: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു നിമിഷമേ വേണ്ടു. ചേട്ടാ, എനിക്കിപ്പ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുക. യാതൊരു അപകടവും ഇല്ലെന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
2: ഡോണിയ, റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
3: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
2: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
3: ഇന്ന് ഞാൻ പോയേക്കാം.
2: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണ് എന്റെ രക്ഷാമാർഗം, അഭയം.
0: റസ്കോൾനിക്കോ, ഞാനാ ആൻഡ്രി.
2: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
0: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവര് പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവർ ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക. കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേര് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.
2: അപ്പോൾ സോണിയ
0: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴുഭ്രാന്ത. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ട് പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
2: ഇപ്പോൾ അവരെവിടെ?
0: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്, സോണിയുടെ താമസ സ്ഥലത്തിനടുത്താ.
2: നമുക്കിറങ്ങാം.
0: ആ ശരി.

0: ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലും രണ്ട് പിഞ്ചു കുട്ടികളുടെ കരളലിപ്പിക്കുന്ന നൃത്തപ്പാട്ട് കണ്ണുള്ളവർ കാണുവിൻ, കാതുള്ളവർ കേൾക്കുവിൻ.
1: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളും അല്ലേ, എന്ത് നല്ല നിലയിൽ കഴിഞ്ഞവരാ.
2: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
0: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. സാർ ചക്രവർത്തി ഇതിലേക്ക് കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം, അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ. അയ്യോ ദയാലുവാണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
1: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം, കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
2: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, ഡോണിയ, കവിത സഖി, ആൻഡ്രി, അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പങ്കജ് ഉദാസ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: FM പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യമായി നടത്താൻ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും NTA. ഈ മാസം 21-ാണ് പുനഃപരീക്ഷ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഞായറാഴ്ച നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ നാളെ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വൈകുന്നേരം 4:00-4:30 ഇടയിൽ ഈ ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ക്യുറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: 1.6 ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ 4 മണി വരെ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9000224440. യുവർ ചോയ്സിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തോളിയിൽ നിന്ന് അപർണയും ശ്രീനിധിയുമാണ്. ഇവർ ആവശ്യപ്പെടുന്നത് ഇരുവർ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ ഗാനമാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: വടക്കേ വാവന്നൂരിൽ നിന്ന് വി ടി മുഹമ്മദ് ആവശ്യപ്പെടുന്നു. യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനത്തിനായി വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഗാനത്തിനായി കാത്തിരിക്കുന്നു കൈമ്പാലത്തു നിന്നും ബബിത, രഞ്ജിനി, മിനി, സുജിത, സുനന്ദ, സിന്ധു, ശോഭിത, സിൻസ എന്നിവർ.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമ

0: ക്ഷേമത്തിന്റെയും.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ആവശ്യപ്പെടുന്നത് അരീക്കോട് പൂവത്തിങ്കിൽ നിന്ന് രജനി സൂരജാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വടകരയിൽ നിന്ന് ലഗിത സുരേഷ് ആവശ്യപ്പെടുന്നു, പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനത്തിനായി ONV കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: മരുതൂർ കാളാട് നിന്നും ചന്ദ്രൻ, അംബിക, ആദർശ്, അക്ഷയ് എന്നിവർ ആവശ്യപ്പെടുന്നു അഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി. കോന്നിയൂർ വാസിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം പഞ്ചലോഹം. ഗാനം ആവശ്യപ്പെടുന്നത് പോത്തുകല്ല് നിലമ്പൂരിൽ നിന്നും ജയശ്രീ.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: തിരുവണ്ണൂരിൽ നിന്ന് അനുരാധ രവികുമാർ എന്നിവർ ആവശ്യപ്പെടുന്നു. രാജശില്പി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനത്തിനായി ONV കുറിപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കോഴിക്കോട് നിന്ന് ആദിത്യൻ അമൃതയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം ചിത്രം അയാളും ഞാനും തമ്മിൽ. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി നിഖിൽ മാത്യു പാടിയ ഗാനം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ. നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
4: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈ ജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: The Real FM 103.6.
3: എഫ്എം പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ചകൾ തിങ്കളാഴ്ച മുതൽ. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെത്തി. ശബരിമല സ്വർണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യമായി നടത്താൻ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും NTA. ഈ മാസം 21 പുനഃപരീക്ഷ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. കണ്ണൂർ കണ്ണവത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ പിടിയിലായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വൈകുന്നേരം 4:00-4:30 ഇടയിൽ ഈ ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൗത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30. FM പ്രധാന വാർത്തകൾ ഇനി 5
4: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. Curas Doors, the steel doors.
4: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. Curas Doors, the steel doors.

0: കണ്ണങ്കണ്ടി മഴക്കാലമേള
1: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. ₹2,795 മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
6: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
5: രസം നാലിരട്ടി.
7: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
6: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: മ്യൂസിക് മിക്സ്. ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
1: കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു പോർച്ചുഗലും കോംഗോയും തമ്മിലുള്ള പോരാട്ടം. ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം മെസ്സി മാജിക് കണ്ടെങ്കിലും ഇന്നലെ ഇതിഹാസ താരം ക്രിസ്റ്റിയാനോയും സംഘവും നിരാശപ്പെടുത്തി. രാത്രി 10:30 നടന്ന മത്സരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ 42 സ്ഥാനത്തുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചു. മൂർച്ചയേറിയ മുന്നേറ്റങ്ങൾ നടത്തി ഒരു വേള കോംഗോ പോർച്ചുഗലിനെതിരെ കൂടുതൽ ഗോളുകൾ നേടുമെന്ന് വരെ തോന്നിപ്പിച്ചെങ്കിലും അതുണ്ടായില്ല. 6 ലോകകപ്പ് കളിക്കുന്നു എന്ന

0: പൂർവ്വനേട്ടവുമായി കളത്തിലിറങ്ങിയ ക്രിസ്റ്റ്യാനോ തന്റെ പ്രതിഭയുടെ നിഴൽ മാത്രമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. മികച്ച മുന്നേറ്റം നടത്താനോ ഓൺ ടാർജറ്റിലേക്ക് പന്തുപായിക്കാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞില്ല. അവസാന ലോകകപ്പിൽ കിരീടവുമായി മടങ്ങണമെന്ന റൊണാൾഡോയുടെയും പോർച്ചുഗലിന്റെയും ആഗ്രഹങ്ങൾ കടുപ്പമേറിയതാവുമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ ആദ്യ മത്സരം. പോർച്ചുഗലിനായി 6 മിനിറ്റിൽ തന്നെ ജാവോ നെവാസ് ഗോൾ നേടി. കൂടുതൽ ഗോളുകൾ കോംഗോ വലയിലെത്തിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ച നിമിഷങ്ങൾ. എന്നാൽ ഗോൾ വഴങ്ങിയതോടെ ഇരട്ട ആവേശത്തോടെയാണ് കോംഗോ താരങ്ങൾ പന്തു തട്ടിയത്. പറങ്കിപ്പട ശരിക്കും വിറച്ചു എന്നു തന്നെ പറയാം. വഴങ്ങിയ ഗോളിന് പകരം വീട്ടാൻ ആദ്യ പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ കോംഗോയ്ക്ക് സാധിച്ചു. യോനെവിസയാണ് പോർച്ചുഗലിന്റെ വലകൊലുക്കി കോംഗോയ്ക്ക് സമനില ഗോൾ നേടിക്കൊടുത്തത്. 52 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിനെത്തുന്ന കോംഗോ ചരിത്രത്തിൽ ആദ്യമായി നേടുന്ന ലോകകപ്പ് ഗോൾ. ഗോൾ നേടിയതോടെ വർദ്ധിത വീര്യത്തോടെ ആക്രമണം കടുപ്പിച്ച കോംഗോ പലപ്പോഴും ലീഡ് നേടുമെന്ന് കരുതിയെങ്കിലും നിർഭാഗ്യം വില്ലനായി. ഇതിനിടെ മികച്ച 2 അവസരങ്ങൾ ക്രിസ്റ്റ്യാനോ പുറത്തേക്കടിച്ചു കളഞ്ഞതും കണ്ടു. കോംഗോയ്ക്കായി ലോകകപ്പിൽ പന്തു തട്ടിയ ഇന്ത്യൻ വംശജനായ സാമുവൽ മുത്തുസ്വാമിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കാമറൂണിനെയും നൈജീരിയയെയും ജമൈക്കയെയും പരാജയപ്പെടുത്തി ലോകകപ്പിന് യോഗ്യത നേടിയ കോംഗോ ഇതേ വീര്യത്തോടെ കളി തുടർന്നാൽ ഗ്രൂപ്പ് കെയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ആരെല്ലാം കടക്കുമെന്നത് പ്രവചനാതീതമായി മാറും. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകൾ. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ 1-3 ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്. മുനോസ്, ഡയസ്, കാമ്പസ് എന്നിവരാണ് കൊളംബിയയ്ക്കായി ഗോൾ നേടിയത്. ഫൈസുല്ലയായിരുന്നു ഉസ്ബെക്കിന്റെ ഏക ഗോൾ സ്വന്തമാക്കിയത്. അതോടെ 3 പോയിന്റുമായി കൊളംബിയ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയം നേടി. തുല്യശക്തികളുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിച്ചിരുന്ന മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു. എന്നാൽ 2-4 ഗോളുകൾ നേടിയായിരുന്നു ഇംഗ്ലീഷ് പടയുടെ വിജയം. നായകൻ ഹാരി കെയ്ൻ 2 ഗോളുകളുമായി തിളങ്ങി. ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ് എന്നിവരായിരുന്നു മറ്റു 2 ഗോളുകൾ നേടിയത്. ക്രൊയേഷ്യയ്ക്കായി ബാറ്റുറീന, മൂസ എന്നിവരായിരുന്നു ഗോളുകൾ നേടിയത്. 12-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹാരി കെയ്നിലൂടെയാണ് ഇംഗ്ലണ്ട് ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. 36-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ മറുപടി ഗോൾ വന്നു. മാർട്ടിൻ ബാറ്റുറിനെയായിരുന്നു സമനില ഗോൾ കണ്ടെത്തിയത്. 42-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ തന്റെ 2-ാം ഗോളോടെ ടീമിന് ലീഡ് നേടിക്കൊടുത്തു. ഇംഗ്ലണ്ടിന്റെ സന്തോഷം അധികം നീണ്ടില്ല. വൈകാതെ തന്നെ ക്രൊയേഷ്യയുടെ മറുപടിയും വന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് ക്രൊയേഷ്യയുടെ പീറ്റർ മൂസ സമനില ഗോൾ പൊട്ടിച്ചത്. 2-2 സമനിലയോടെ പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ മനോഹരമായ ഗോളോടെയാണ് 2-ാം പകുതി ഉണർന്നത്. 47-ാം മിനിറ്റിലായിരുന്നു ഗോൾ. 85-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് 4-ാം ഗോളും നേടി. ഗ്രൂപ്പ് എല്ലിലെ മരണക്കളി അങ്ങനെ ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് തന്നെയാണ് 1-ാമത്. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പനാമയെ 1 ഗോളിന് തോൽപ്പിച്ച ഘാനയാണ് 2-ാം സ്ഥാനത്ത്. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്ത് 95-ാം മിനിറ്റിലാണ് കലൈബിയറെങ്കിയുടെ ഗോളിലൂടെ ഘാന നാടകീയ വിജയം നേടിയത്. ഗോൾ നേടാനായില്ലെങ്കിലും ആദ്യ പകുതിയിൽ മുൻതൂക്കം പനാമയ്ക്കായിരുന്നു. എന്നാൽ 2-ാം പകുതിയിൽ ഉജ്ജ്വലമായ കളി പുറത്തെടുത്തായിരുന്നു ഘാന വിജയം നേടിയത്. പുതിയ പരിശീലകൻ കാർലോസ് കിറോസിന് കീഴിൽ ഘാനയ്ക്ക് ഇത് മികച്ച തുടക്കമായി. ഇന്ന് രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് സൌത്ത് ആഫ്രിക്കയെ നേരിടും. രാത്രി 12:30 സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസിഗോവിനെയും പുലർച്ചെ 3:30 കാനഡ ഖത്തറിനെയും നാളെ രാവിലെ 6:30 മെക്സിക്കോ ദക്ഷിണ കൊറിയയെയും നേരിടും. എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ആവേശപ്പോര് കൂടുതൽ മുറുകുകയാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: My ഭൂമിയിൽ വിലക്കുറവിന്റെ ലാഭമഴ

0: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണങ്കണ്ണിയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ണി സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്ര ഗാനങ്ങൾ ബി കെ ഹരിനാരായണന്റെ രചനയ്ക്ക് ഔസേപ്പച്ചിന്റെ സംഗീതം. കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം എല്ലാം ശരിയാക്കും.

0: ചിത്രപാടിയ ഗാനം ചിത്രം മഴവിൽക്കാവടി, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്ങണ്ടി.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
5: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
6: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
5: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറി വരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
7: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷി രീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷി രീതികൾ അനുവർത്തിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷി രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ ആധാരം. നാടൻ പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷി രീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷി രീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷി രീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാവ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന്

0: 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. രണ്ടാമത്തെ പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിൻ്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിൻ്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗകീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യ സംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്തുപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോട്ട്

0: കൂടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇത് കൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
5: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

ഭൂമധ്യ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ആവശ്യത്തിന് അസംസ്കൃത എണ്ണശേഖരത്തോടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8 ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

പോരാട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൗത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: കോളിവുഡ് ഹിറ്റ്സ്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
6: കോളിവുഡ് ഹിറ്റ്സ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി 103.6 റിയൽ FM ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആലപിച്ച ഗാനം ചിത്രം ആനന്ദി.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം മൗസം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആലപിച്ച ഗാനം, ചിത്രം ബോംബെ ടു ഗോവ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: കിഷോർ കുമാർ പാടിയ ഗാനം ചിത്രം പരിചയ്.

FM പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു മറ്റന്നാൾ പശ്ചിമബംഗാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കുടുംബശ്രീ ലോകത്തിനു മുന്നിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ

സമർപ്പിക്കാം. കുടുംബശ്രീ ലോകത്തിനു മുന്നിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ സി സി വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 9:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഗാനകേളി.
3: ഗാനകേളിയിൽ കേൾക്കാം വിധു പ്രതാപും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം കയ്യെത്തും ദൂരത്ത്. രചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: എൽജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: കയറ്റപ്പുറം ജോൺസൺ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം അർത്ഥം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം, MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദശരഥം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഗാനകേളിയിൽ ഇനി യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ചിത്രം സാദരം.

0: പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒറ്റപ്പെട്ടവർ. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
4: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 6:40 ഗാനകേളി തുടരും.

0: പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ 30th യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിൽസ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.

0: किसी एक व्यक्ति की जमीन, घर, गहने या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
1: 12 वर्ष വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ഗാനകേളി
6: കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഞാൻ ഗന്ധർവൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: കളിക്കളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: ഗാനകേളി സമാപിച്ചു.
1: ഗാനകേളി.
2: One 103.6 Real FM.

എഫ്എം പ്രധാന വാർത്തകൾ. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാരീസിൽ നടന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്നു.

UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. 14-ാം മൈൽ ഉദയപുരം വാലയിൽ മായയുടെ വീട്ടിലാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 9:30. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം എവർഗ്രീൻ ഡ്യുവറ്റ്സ് തുടരും.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ

0: സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ

ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതി ഉണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
3: ഭാരത് സോളർ പവർ ഭാരത് ദുനിയക്കേ ടോപ്പ് 5 ദേശമേ ആഗയാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
6: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
9: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
8: രസം നാലിരട്ടി.
9: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

FM പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതന ആശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. നിപ സമ്പർക്കപ്പെട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ISIമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു.
2: സാഹിത്യകൃതികളെ അവലംബിച്ച് സിനിമകൾ നിർമ്മിക്കപ്പെട്ട സമ്പന്ന ഭൂതകാലം ഇപ്പോൾ ഗൃഹാതുരമായ ഒരു ഓർമ്മ മാത്രം. സിനിമയും സാഹിത്യവും. എഴുത്തുകാരനായ ഡോക്ടർ ജോർജ് ഓണക്കൂറുമായി ഒരു അഭിമുഖം.
3: എഴുത്തിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ മാത്രം എത്തിപ്പിടിക്കാവുന്ന ചില അനുഭവ തലങ്ങൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള അനുഭൂതി മേഖലകൾ അതേ സാഹിത്യകൃതിയുടെ സിനിമാ ആവിഷ്കാരങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ? സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ഒന്ന് വിശദീകരിക്കാമോ?
4: എൻ്റെ 3 നോവലുകൾ സിനിമയായിട്ടുണ്ട്. 1 അകലെ ആകാശം, അത് എൻ്റെ നീരാകാശം എന്ന പേരിൽ തോപ്പിൽ ഫാസി സിനിമയാക്കി. ഉൾക്കടൽ, അതേ പേരിൽ തന്നെ കെ ജി ജോർജ് സിനിമയാക്കി. 3 കാമന എന്നുള്ള നോവൽ യമനം എന്ന പേരിൽ ഭരത് ഗോപി ചലച്ചിത്രമാക്കി. പിന്നൊന്ന് ഇല്ലം ദൂരദർശൻ പിന്നെ പരമ്പരയായി അവതരിപ്പിച്ചു അതേ പേരിൽ തന്നെ. അപ്പോൾ ഇതാണ് ദൃശ്യാവിഷ്കാരം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ഈ 4 നോവലുകൾക്കാണ്. ഇതിലിപ്പോൾ അകലെ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു എൻ്റെ നീലാകാശം എനിക്കൊത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു അത് ഞാൻ പറയാം. പക്ഷെ എന്നാലും പ്രധാനമായും തോപ്പിൽ ഫാസിയായിരുന്നല്ലോ സംവിധായകൻ. പക്ഷേ അതിൻ്റെ ഗാനങ്ങൾ ONV ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം കെ രാഘവനാണ്. അതിൻ്റെ ഗാന ആ ഒരു വശത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അഭിനയം ശോഭയെപ്പോലുള്ള നടി, അവളുടെ എല്ലാ കഴിവുകളും അവതരിപ്പിച്ചൊരു ചലച്ചിത്രം, സംസ്ഥാന അവാർഡ് കിട്ടി, സന്തോഷം. ഫാസിയുടെ ഒത്തിരി അർപ്പണ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനമുണ്ട് അതിനകത്ത്. പക്ഷെ അദ്ദേഹം ബേസിക്കലി ഒരു നാടകകൃത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ചലനാത്മകത, സിനിമയുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടേക്കും ഓടിപ്പോകുന്ന ഒന്നാണത്, നമ്മുടെ കൈവിട്ട് പോലും പോകുന്നതാണ്. അങ്ങനെ ഒരു യാത്രയുടെ ഒരു സുഖം ആ ചിത്രത്തിന് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മറിച്ച് അതൊരു വേദിയുടെ പരിമിതിക്കുള്ളിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന അമിതമായ നാടകവൽക്കരണത്തിൻ്റെ ഒരു അംശം കയറി വന്നിട്ട് ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ദൃശ്യ ആവിഷ്കാരത്തിൻ്റെ ഒരു ചലനാത്മകത ആ ചിത്രം വേണ്ടത്ര പുലർത്തിയോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ട്.
1: ചുടുനിശ്വാസധാരയാം വേനലും നിർവൃത്തിയായൊരു പൂക്കൾ.

0: കപിൽ ബാസ് ആത്യന്തികമായിട്ട് ഒരു നാടക പ്രവർത്തകനാണ്. അപ്പോൾ ഈ കെ ജി ജോർജിനെ പോലുള്ള സിനിമയെ സ്നേഹിക്കുകയും സിനിമയുടെ വ്യാകരണം കൃത്യമായി അറിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ ഉൾക്കടലിൻ്റെ ഈ ചലച്ചിത്രാവിഷ്കാരത്തെ കുറിച്ചിട്ട് സാറിന് എന്താ തോന്നുന്നു?
1: ഉൾക്കടലിനൊരു ഗുണം കിട്ടിയത് ഉൾക്കടൽ പിന്നെ തോപ്പിൽ അഖിലാകാശത്തിൻ്റെ സ്ക്രിപ്റ്റ് തോപ്പിൽ ബാസ് എഴുതിയത്, ഉൾക്കടലിൻ്റെ തിരക്കഥയും ഞാൻ തന്നെ എഴുതിയതാണ്. പിന്നെ ഉൾക്കടൽ ഒരു നല്ല ടീം വർക്കായിരുന്നു. അപ്പോൾ ജോർജിൻ്റെ കഴിവുകൾ അതിനകത്ത് പൂർണ്ണമായിട്ടുണ്ടാവുക, ഒ എൻ വിയുടെ 7 പാട്ടുകൾ, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം, ബാലു മഹേന്ദ്രിയുടെ ഛായാഗ്രഹണം, എനിക്ക് പ്രിയപ്പെട്ട ശോഭയുടെ അഭിനയം, പിന്നെ പുതിയ ആളുകൾ വേണു നാഗവള്ളി അല്ലെങ്കിൽ രതീഷ് ഒക്കെ ആദ്യമായിട്ട് വന്ന ചിത്രമാണത്. അപ്പോൾ ഓരോ റോളിനും പറ്റുന്ന അഭിനേതാവിനെ കണ്ടെത്താനുള്ള ബോധപൂർവമായ ശ്രമം ഞങ്ങൾ നടത്തിയിരുന്നു. ഒന്ന്, പിന്നെ ലൊക്കേഷൻ മുഴുവൻ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കാരണം ഞാൻ പഠിപ്പിച്ച കോളേജും മാറി വേനീസ് കോളേജും എനിക്ക് ബന്ധമുള്ള എം ജി കോളേജിലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഷൂട്ടിങ് എന്നെ നടന്നത്. അപ്പോൾ വളരെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക്, അതാണ് നമ്മൾ സിനിമയെ സംഭവിക്കുന്നത്, ഫ്രം വേർഡ് ടു വിഷ്വൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ജോർജിൻ്റെ വളരെ വിദഗ്ധമായിട്ടുള്ള സംവിധാന ശൈലി, ബാലുവിൻ്റെ ഛായാഗ്രഹണ വൈദഗ്ധ്യം, എം ബി എസിൻ്റെ സംഗീത പാഠം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഒറ്റപ്പെട്ട നല്ല ഒരു ക്യാമ്പസ് ചിത്രമായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കൂട്ടായ ശ്രമത്തിലൂടെ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു പരിദേവനത്തിനും കാര്യമില്ലാത്ത വിധത്തിൽ എന്നെ സന്തോഷിപ്പിച്ചൊരു ചിത്രമാണ് ഉൾക്കടൽ.

0: ഈ യമനത്തിന് പറ്റിയത് എന്താണ്?
1: യമനത്തിന് പറ്റിയ ഒരു യമനം ദേശീയ അവാർഡ് കിട്ടി. പക്ഷെ എൻ്റെ നായിക ഹാൻഡിക്യാപ്റ്റാണ്, പേര് പോലുമില്ല. വീട്ടിൻ്റെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ലോകത്ത് മുഴുവൻ ജാലക പിന്നിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു പെൺകുട്ടിയാണ് നായിക. ഒരു പൂർണ്ണമായും ബോധധാര ഉപയോഗിച്ച് എഴുതിയ പുസ്തകമാണ്. ഗോപി അത് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ചെറിയ പ്രശ്നം സംഭവിച്ചത്, ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടായി. പക്ഷെ ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടാകുന്നത് ഗോപി മച്ചുവറായി ജീവിതത്തെ മുഴുവൻ ആഘോഷിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ നായികയെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ അംഗവൈകല്യത്തിന് വിധേയയായി തീർന്നു. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സ് തമ്മിലുള്ള, എൻ്റെ കഥാപാത്രത്തിൻ്റെ മനസ്സും സംവിധായകൻ്റെ മനസ്സും തമ്മിൽ രണ്ടുപേർക്കും ശാരീരികമായ അപൂർണതകളുണ്ട് എങ്കിലും അവരുടെ മാനസിക നില തമ്മിലുള്ള ഒരു പൊരുത്തക്കുറവുണ്ട്. ആ ഒരു പൊരുത്തക്കുറവ് ഈ കഥാപാത്ര ചിത്രീകരണത്തിൽ അവിടെവിടെയായിട്ടൊക്കെ നിഴലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർച്ചനയാണ്, സമർത്ഥയായ നായിക. പക്ഷെ മറ്റു കഥാപാത്ര, അതുപോലെ തന്നെ നായകൻ്റെ അമ്മയെ അവതരിപ്പിച്ചത് ശാന്താദേവിയാണ്, അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയാണ്. പക്ഷെ മറ്റു ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് അമച്വർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് അതൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്യാൻ എന്ന് വെച്ചാൽ പ്രൊഫഷണലി പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനേതാക്കൾ അവതരിപ്പിക്കുമെന്ന് വിചാരിച്ച ആളുകളെ ആ സിനിമയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് പെട്ടെന്ന് കുറയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണത പല തലങ്ങളിലും നമുക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അതൊരു പിന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. പടം
0: ജനങ്ങളിലെത്തിയില്ല.
1: അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രതികരണം കുറെ കൂടി ഒരു കാരണം, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നമ്മുടെ എല്ലാ നോവലുകളിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വൈകല്യങ്ങളുള്ള ആളുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ശാരീരിക വൈകല്യം സംഭവിച്ച് മൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കഥാപാത്രത്തെ കഥാനായികയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ള മലയാളത്തിലെ ഒരു പക്ഷേ ആദ്യത്തെ നോവൽ കാമനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയും അങ്ങനെ ഒരു ടോട്ടൽ ഈ ഒരു ക്യാരക്ടറാണ്, അതാണ് സെൻറ്റർ. പക്ഷെ അത് ആ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: സാഹിത്യകൃതിയെ അവലംബിക്കുന്ന ഒരു സിനിമ, ഒരു മാധ്യമം എന്ന നിലയിൽ ഈ സാഹിത്യകൃതിയോട് പ്രാഥമികമായിട്ട് പുലർത്തേണ്ട മര്യാദകൾ എന്ന് തന്നെ പറയാം, എന്തൊക്കെയാണ് ശരിക്കും? ഒരു
1: രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നേ നോക്കുള്ളൂ. ഒന്ന് വാക്കാണ്, ഒന്ന് ദൃശ്യമാണ്. അപ്പോൾ വാക്കുകൊണ്ട് എത്ര മനോഹരമായി എഴുതി വെച്ചൊരു സൃഷ്ടിയും ചിലപ്പോൾ സിനിമയാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനാവശ്യം വാക്കിനെ ദൃശ്യത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം, അല്ലെങ്കിൽ വേർഡിനെ വിഷ്വലായിട്ട് മാറ്റണം. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ എഴുത്തുകാരൻ്റെ ഒരു തത്വമുണ്ടല്ലോ, ഒരു ദർശനമുണ്ടല്ലോ, ഓരോ കലാസൃഷ്ടിയും ഒരു ദർശനം നമുക്ക് തരുന്നില്ലല്ലോ. അപ്പോൾ അതിനെ പാടെ വ്യതിരിച്ച് പോകാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ സിനിമ ഉണ്ടാക്കിയാൽ മതി. അല്ല, നമ്മൾ ഈ പിന്നെ സാഹിത്യ സൃഷ്ടിയിലേക്ക് മെഴുതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഉൾക്കടലെടുത്ത് അല്ലെങ്കിൽ ഇല്ലമെടുത്ത് സിനിമയാക്കുന്നു എന്ന് വന്നാൽ ആ ഞാൻ എന്താണോ എൻ്റെ സാഹിത്യ സൃഷ്ടിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മുദ്രണം ചെയ്യാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനോട് ബഹുമാനമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സൃഷ്ടി എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വേറൊരു കഥയെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ എന്നോടുള്ള എൻ്റെ സൃഷ്ടിയോടുള്ള ഒരു ബഹുമാനത്തിൽ നിന്നാണ് അതിനൊരു സിനിമയാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുരാണത്തിൽ പറയുന്നൊരു ഉപാഖ്യാനം, ഇപ്പോൾ കാളിദാസിനടുത്ത് നാടകം എഴുതുമ്പോൾ ആ ഉപാഖ്യാനത്തിൻ്റെ മൗലിക ഭാവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നാണ് അതെടുക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ണായി വാര്യർ നളചരിത എടുക്കുന്ന നളൻ്റെ കഥ എടുക്കുന്നത് ആ കഥ ഉണ്ണായി വാര്യരെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കല്പിതമായിട്ട് വേറെ സാധനം എഴുതിയുണ്ടാക്കാം, വേറൊരു ആട്ടക്കഥ എഴുതിയുണ്ടാക്കാം. അപ്പോൾ ബേസിക്കായ കാര്യം എന്ന് വെച്ചാൽ ഈ എഴുത്തിനെയും എഴുത്തിലൂടെ അടയാളപ്പെടുത്തുന്ന ദർശനത്തെയും ഒരു ചലച്ചിത്രകാരൻ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്.

0: ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പുറപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് പുലർത്താനുള്ള ബാധ്യത ഒരു സംവിധായകന് ഉണ്ട് എന്നാ ഞാൻ വിശ്വസിക്കുന്നു, അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ.
1: അതില്ലാത്തതുകൊണ്ടാണ് പല സിനിമകളും പുറത്തിറങ്ങിയ ശേഷം
0: വിവാദം ഉണ്ടാകുന്നത് കൊണ്ടാണ്.
1: ഇപ്പം സക്കറിയുടെ
0: ഭാസ്കർ പട്ടേലിന്റെ അടൂരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എനിക്കറിയാം. വിധേയൻ എടുത്തപ്പോഴത്തേക്ക് പിന്നെ സക്കറി ഉദ്ദേശിച്ചല്ല ചെയ്യുന്നു പറഞ്ഞാൽ അന്നപ്പിന്നെ വിധേയനെടുക്കണ്ട, വേറെ ഇഷ്ടം പോലെ കഥകളില്ലേ.
1: പിന്നെ സാറേ, ഇപ്പൊ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ സിനിമ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നെ ഒരു ചെറുകഥയാണോ അല്ലെങ്കിൽ നോവലാണോ ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഫോം?
0: അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം ചില ചെറുകഥ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ നമ്മളെ പിന്നെ പിടിച്ചു നിർത്തുന്ന, ഇറുക്കി നിർത്തുന്ന സാധനമുണ്ട്. അതിന് ഒത്തിരി വിശദീകരിക്കാൻ സ്കോപ്പുള്ള സാധനങ്ങൾ കാണും. ഇപ്പോൾ എം ടിയുടെ പിന്നെ എന്തുണ്ടല്ലോ ഹോളവും തീരവും, ആ കഥ ചെറുകഥ അതിനെ വികസിപ്പിക്കാനാണ് ധാരാളം സ്കോപ്പുള്ളൊരു സാധനമായിരുന്നു എന്ന് പറയുന്നത്. നോവലാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സ്ക്രിപ്റ്റ് എഴുതാൻ കുറേക്കൂടെ എളുപ്പമുണ്ട്, കാരണം ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ അതൊരു പിന്നെ എന്താ പറയുക, ഒത്തിരി സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അത് ഒത്തിരി പിന്നെ ബാധ്യതകളും നമ്മുടെ മേൽ
1: തരുന്നുണ്ട്.
0: ഒരു ചെറുകഥയെ വികസിപ്പിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു നോവലിനെ പെരുമാറാൻ പറ്റില്ല സിനിമയാക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ എൻ്റെ നമുക്ക് പറയാം, എന്താ ഒരു കേന്ദ്ര ബിന്ദു, ഒരു തീം ഉണ്ട്. ഞാൻ ഒരു ചലച്ചിത്രകാരൻ, ഞാനതിനെ വികസിപ്പിച്ച് ഒരു സിനിമയാക്കിയിരിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ചലച്ചിത്രകാരൻ എന്നുള്ളതിന് എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തരും. നോവലാകുമ്പോഴത്തേക്ക് നോവൽ വായിച്ചിട്ടുള്ള ഒരാളിപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും സിനിമ ആക്കിയിട്ടില്ല ഇതുവരെ ആരും, ആക്കാൻ വിഷമാണ്. കാരണം ഇങ്ങനെ പരമ്പരകൾ ഇങ്ങനെ കിടക്കുക, സാഗ കിടക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് കാണിക്കുമ്പോൾ ചരിത്രം ഇത് കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആ അയ്യോ ആ പിന്നെ കഥാപാത്രത്തെ എന്തിനെ വിട്ടു കളഞ്ഞു, അല്ലെങ്കിൽ ആ സന്ദർഭത്തെ എന്തിനു ഉപേക്ഷിച്ചു എന്നുള്ളതിന് ആൻസർ പറയേണ്ടി വരും. ചെറുകഥയ്ക്ക് ആ പ്രശ്നമില്ല. അപ്പം നോവൽ സിനിമയാക്കുമ്പോൾ ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതേസമയത്ത് തന്നെ ഒത്തിരി ബാധ്യതകളും അത് ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: ഒരു ആസ്വാദനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, ഇപ്പോൾ ഈ സാഹിത്യ കൃതിയെ അതിശയിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും സിനിമ ആവിഷ്കാരങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ലോക സിനിമയിലായാലും മലയാളത്തിലായാലും, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അതിനോട് അടുപ്പിച്ച്
0: ചുമരത്ത് നിൽക്കുന്നതൊക്കെ ഒത്തിരി ധാരാളമുണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന
1: ഏതൊക്കെയാണ്.
0: അപ്പോൾ എം ഡിയുടെ എല്ലാ ചിത്രങ്ങളും മലയാളത്തിലാണെങ്കിൽ ഇതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ എം ഡിയാണ് അതിന് ഏറ്റവും ഒരു കാരണം പത്മരാജൻ്റെ ചിത്രങ്ങൾ, തീർച്ചയായിട്ടും പത്മരാജൻ്റെ ചിത്രങ്ങൾ, പത്മരാജൻ്റെ അടുത്ത് സുഹൃത്താണ്. പത്മരാജൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ പിന്നെ സന്തോഷം. കള്ളം പവിത്രം തൊട്ട് പിന്നെ ഇപ്പം പിന്നെ ഏത് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ഈ ഒരു പ്രതിമയും രാജകുമാരി നല്ലൊരു ചിത്രം ആക്കാവുന്നതാണ് സാധനമായിരുന്നത്, പക്ഷെ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ ആ ഭാഷയുടെ ഭംഗിയും പിന്നെ വിഷ്വലിൻ്റെ മനോഹാരിതയും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, അവർക്ക് സാധിച്ചിട്ടുണ്ട്.
1: ആ കൂട്ടത്തിൽ സാറിൻ്റെ ഉൾക്കടലിനും ചേർത്ത് വെക്കാൻ പറ്റും.
0: ഉൾക്കടൽ എനിക്കിഷ്ടമാണ്.
1: സാഹിത്യകൃതിയെ അതിശയിച്ച് നിൽക്കുന്നുണ്ട് സിനിമ.
0: അതിശയിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല, അതെൻ്റെ എഴുത്തുകാരെന്നുള്ള നിലയിൽ. കാരണം രണ്ടും ചെയ്ത ആളുകൾ ഞാനാണെങ്കിൽ പോലും ഇപ്പോഴും പലയിടത്തിലും എന്നോട് ചോദിക്കുന്നു ഉൾക്കടൽ ഒരു കോപ്പി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ സിനിമയ്ക്ക് സിനിമയും ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ സിനിമ അതിനേക്കാൾ അതിശയിച്ചു വന്നില്ലേ.
2: സിനിമയും സാഹിത്യവും ഡോക്ടർ ജോർജ് ഓണക്കൂറുമായി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
7: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ കേൾക്കാം വാണി ജയറാം പാടിയ ഗാനം. ചിത്രം രാഗം, രചന വയലാർ രാമവർമ്മ, സംഗീതം സ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക്

0: അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: സുവർണമലരുകളിൽ കേൾക്കാം യേശുദാസ് പാടിയ ഗാനം ചിത്രം സിന്ധു. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MK അർജുനൻ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വയലാർ രാമവർമ്മ, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആലിബാബയും 41 കള്ളന്മാരും.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
5: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
4: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിയിൽ ഒരു സൂപ്പർ സിനിമ.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമ

0: ത്തിന്റെയും
1: ഭരണികാവ് ശിവകുമാറിൻ്റെ രചനയ്ക്ക് ശ്യാം ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാമം ക്രോധം മോഹം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
5: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: സുവർണമലരുകളിൽ കേൾക്കാം പി ജയചന്ദ്രനും പി മാധുരിയും ആലപിച്ച ഗാനം. ചിത്രം

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
11: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: 96 റിയൽ എഫ്എം.
1: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: വാറന്റോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അറസ്റ്റ് എന്ന വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. തടയുക എന്നാണ് ഇതിനർത്ഥം. ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടാനുസരണം ചലിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് അറസ്റ്റ് എന്ന പ്രവൃത്തിയിലൂടെ ചെയ്യപ്പെടുന്നത്. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ ഒരു സ്വകാര്യ വ്യക്തിക്കോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. വാറന്റോടുകൂടെയും വാറന്റ് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാക്കാലോ പ്രവൃത്തിയാലോ അറസ്റ്റ് നടത്താവുന്നതാണ് എന്നാണ് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അറസ്റ്റിന് വിധേയരാകുന്ന വ്യക്തിയോ വ്യക്തികളോ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വഴങ്ങുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ വ്യക്തി ബലം പ്രയോഗിച്ച് എതിർക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമായ ബലപ്രയോഗവും നടത്താവുന്നതാണ്. എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലാതെ മറ്റാർക്കെതിരെയും ബലപ്രയോഗം നടത്തുമ്പോൾ ആ പ്രവർത്തനം ആ വ്യക്തിയുടെ മരണത്തിനിടയാകാൻ പാടില്ല എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ബലപ്രയോഗം മാത്രമേ നടത്താൻ പാടുള്ളൂ. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പിന്തുടർന്ന് പോകാവുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായമായി സംശയിക്കുന്നുവെന്നിരിക്കട്ടെ. അങ്ങനെ സംശയിക്കുന്നുവെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് കടന്നു ചെല്ലാനുള്ള സൗകര്യം ആ വ്യക്തി ചെയ്തു കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ന്യായമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ താമസക്കാരൻ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ പോലീസ് ഓഫീസർക്ക് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബലമായി ആ വീട്ടിൽ പ്രവേശിക്കാവുന്നതും അതിനായി വാതിലോ ജനലോ ഒക്കെ പൊളിക്കാവുന്നതുമാണ്. പക്ഷേ സ്ത്രീകൾ മാത്രമുള്ളിടത്ത് പ്രവേശിക്കുമ്പോൾ അതിനു മുൻപായി സ്ത്രീകൾക്ക് പുറത്തു പോകാനുള്ള അനുവാദം നൽകേണ്ടതാണ് എന്നും ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കൈവശത്തിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് ആ വ്യക്തിക്ക് നൽകേണ്ടതാണ്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തുന്നതിന് എടുത്തിട്ടുള്ള യഥാർത്ഥ സമയം ഇതിൽ നിന്നും കുറവ് ചെയ്യുന്നതുമാണ്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തിയെ അറിയിച്ചിരിക്കേണ്ടതാണ് എന്ന് കർശനമായി തന്നെ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നതിനാലാണ് വാറന്റോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഗ്രൗണ്ട്സ് ഉൾപ്പെടെ വാറന്റിലെ ഉള്ളടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി കൃത്യമായി പ്രതിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവകമായ അറസ്റ്റായി കണക്കാക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ സ്ഥലത്തെ സെഷൻസ് ജഡ്ജിയുടെ മുൻകൂർ അനുവാദമില്ലാതെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ല.

പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ നടപടി നിയമത്തിലെ വകുപ്പുകൾക്ക് വിധേയമായി ചില സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസേഴ്സിന് മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്ന്, ഒരാൾ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതായി ന്യായമായി സംശയിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. ഇപ്പൊ എന്താണ് ഈ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്നുള്ളത് നോക്കുമ്പോൾ, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റ് നിയമങ്ങളിലോ പരാമർശിച്ചിട്ടുള്ളതും പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെയാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് എപ്രകാരമാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്ത ആളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒരു അക്രമ സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ, അതുണ്ടായാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അക്രമ സംഭവത്തെക്കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നതോടുകൂടി ക്രിമിനൽ നിയമ നടപടി ആരംഭിക്കുകയാണ്. സാധാരണയായി അക്രമ സംഭവം നടന്നാൽ അതിന് വിധേയരായ വ്യക്തിയോ വ്യക്തികളോ ആയിരിക്കാം പോലീസിൽ പരാതിപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ലഭിച്ചയാളോ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നു. കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ ആകാം കേസ്. കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കൊഗ്നൈസബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിനെ അറിയിക്കാവുന്നതാണ്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIR അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്ത ആൾക്ക് സൗജന്യമായി നൽകി.

0: ഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ ഗ്നൈസബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിനെ അറിയിക്കാവുന്നതാണ്. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIR അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്ത ആൾക്ക് സൗജന്യമായി നൽകി ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുകയോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കര, വായു, നാവിക സേനകളിൽ ജോലിയുള്ളവർ ജോലിയിൽ നിന്ന് ഒളിച്ചോടുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ ഒരാൾ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് കുറ്റം ചെയ്തതായി സംശയിക്കപ്പെടുകയും കുറ്റവാളിയെ കൈമാറുന്നതിനുള്ള നിയമം എക്സ്ട്രഡീഷൻ ലോ എന്ന് പറയും. ആ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നതുമായ സന്ദർഭങ്ങളിൽ. പിന്നെ മോചിപ്പിക്കപ്പെട്ട തടവുകാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുവാനുള്ള അഭ്യർത്ഥന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ. അതുപോലെ പോലീസുകാർക്ക് നേരിട്ടിടപെടാവുന്ന കുറ്റകരമായ പ്രവൃത്തികൾ നടത്തുന്നതിന് തന്റെ സാന്നിധ്യം മറച്ചുവെക്കുവാൻ ആരെങ്കിലും മുൻകരുതലുകൾ നടത്തുന്ന സന്ദർഭങ്ങളിൽ. പിന്നെ കവർച്ച, മോഷണം മുതലായവ സ്ഥിരം തൊഴിലാക്കിയിട്ടുള്ളവരെ. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തിയതോ നടത്തിയതായി ആരോപണ വിധേയനാവുകയോ ചെയ്യുന്ന ആളോട് പോലീസ് ഉദ്യോഗസ്ഥൻ പേരും വീട്ടുപേരും ഒക്കെ ചോദിക്കുമ്പോൾ അത് പറയാൻ വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലാണ് പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ ക്രിമിനൽ നടപടി നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായി.
5: एक खिलाड़ी दुनिया के किसी कोने में हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ആകാശവാണി 103.6 റിയൽ FM ചലച്ചിത്രഗാനങ്ങൾ. കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവീന്ദ്രൻ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അഭിമന്യു.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവി ബൊമ്പൈ ഇണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം പാഥേയം.

പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രോത്സവം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ.

0: മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
1: വി ശ്രീകുമാറും ശ്രേയാ ഘോഷലും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നീലത്താമര, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

FM പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. EPFOയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലും ആനുകൂല്യ വിതരണ പരിപാടി നടക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. ഞായറാഴ്ച നടക്കുന്ന NEET UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. രാജ്യത്തെ ഡെങ്കിപ്പനി മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട്.

ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം പുരോഗമിക്കുന്നു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. രഞ്ജിനിയിൽ ഇന്നത്തെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലത്ത് നരുക്കുനിയിൽ നിന്ന് ബിൻഷ, അമിഷ, അതിഷ, അശ്വജിത്ത് എന്നിവർ. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ. പാടിയത് യേശുദാസും ചിത്രയും.

കണ്ണൂരിൽ നിന്ന് ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ശ്യാമ, പാടിയത് ചിത്ര. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

0: തലയാട് നിന്നുള്ള അമ്മയ ബിജുവിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രമാനിയത്തിപ്രാവ് പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും, രചനായ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.
1: നെഞ്ചത്തു നേരുണ്ട് സ്നേഹത്തിൽ ഉറ

കായംകുളത്ത് നിന്ന് പൂജ ജയചന്ദ്രൻ കാത്തിരിക്കുന്ന ഗാനം കേൾക്കാം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, പാടിയത് യേശുദാസും ചിത്രയും. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ. ചിത്രം ഇതു ഞങ്ങളുടെ കഥ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഹരിപ്പാട് നിന്ന് രേഖ.

പാലക്കാട് പെരുവെമ്പിൽ നിന്ന് ഗിരിജയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ഹോട്ടൽ ഹൈറേഞ്ച്, പാടിയത് പി. സുശീല. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി. ദേവരാജൻ.

രഞ്ജിനി ലിനി, എലത്തൂരിൽ നിന്ന് ബിനു, സരിത, ലക്ഷ്മി എന്നിവർ കാത്തിരിക്കുന്ന ഗാനം കേൾക്കാം. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം, പാടിയത് ശ്രീനിവാസും സുജാതയും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് ചിത്ര പാടിയ ഗാനം. ചിത്രം എന്നു സ്വന്തം ജാനകിക്കുട്ടി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് പിലശ്ശേരിയിൽ നിന്ന് ശ്രീജ ജയദേവൻ.

മാറാട് നിന്നുള്ള അക്മയ, ആഗ്നേയ, രഞ്ജിത്ത്, ഷിഗി എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ, പാടിയത് സുജാത. രചന സച്ചിദാനന്ദൻ പുഴങ്ങര. സംഗീതം വിദ്യാസാഗർ.

കരുമ്പാപ്പൊയിൽ നിന്ന് എ ടി അഷറഫ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം. ചിത്രം ധ്വനി, പാടിയത് യേശുദാസ്. രചന യൂസഫ് അലിക്കശ്ശേരി. സംഗീതം നൌഷാദ്.